പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. കർക്കിടകം 24, 2026 ഓഗസ്റ്റ് 9 ഞായറാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമ്മുടെയൊക്കെ ഈ ജീവിതമുണ്ടല്ലോ, അത് ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല. നമ്മളെ തള്ളിപ്പറഞ്ഞവരുടെ, അപമാനിച്ചവരുടെ, കൂടെ നിന്ന് ചതിച്ചവരുടെ ഒക്കെ മുന്നിൽ വിജയിച്ച് കാണിക്കാനുള്ളത് തന്നെയാണെന്ന് സ്വയം പറഞ്ഞ് സ്വന്തം മനസ്സിനെ വീറോടും വാശിയോടും മുന്നേറി നിങ്ങളെ വെറുക്കുന്നവരെക്കാൾ ഒരു പടിയെങ്കിലും മുന്നിലെത്തി സ്ഥിരമായി ആ വിജയഗാഥ തുടരാനുള്ളതാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 9 മണിക്ക് ജാനകിയമ്മ അനുസ്മരണം റേഡിയോ റിപ്പോർട്ട്, 9:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാനമന്ദാരം, 11:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 1:30 ഗസ്റ്റ് ഓഫ് ദി ഡേ, 3 മണിക്ക് നിയമവേദി, വൈകുന്നേരം 5 മണിക്ക് ജാനകിയമ്മ അനുസ്മരണം റേഡിയോ റിപ്പോർട്ട്, 5:30 ഗാനവേദി, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 9. പിസാ ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും 2 ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനിലെ നാഗാസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതും കേരളത്തിലെ ഏക ദുർഗുണ പരിഹാര പാഠശാല എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തതുമൊക്കെ ഒരു ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 9. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ പേരിൽ മഹാത്മാഗാന്ധി അറസ്റ്റിലായത് 1942 ഓഗസ്റ്റ് 9. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റത്തിന്റെ ഗംഭീര സ്വരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ച ദിനം. ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 1173 ഓഗസ്റ്റ് 9. തുടർന്നുള്ള 2 നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തിയായത്. 1945 2 ലോക മഹായുദ്ധ സമയം. ജപ്പാനിലെ നാഗാസാക്കിയിൽ അമേരിക്ക ഫാറ്റ്മാൻ എന്ന അണുബോംബിട്ടത് ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. ഹിരോഷിമയ്ക്ക് പിന്നാലെ ജപ്പാനിലെ നാഗാസാക്കിയിലും അണുബോംബ് വർഷിച്ച ദിവസമായിരുന്നു ഇന്ന്. ഇന്ന് നാഗാസാക്കി ദിനം. എഴുപതിനായിരത്തോളം പേരാണ് ഈ ബോംബാക്രമണത്തിൽ തൽക്ഷണം മരിച്ചത്. ഓഗസ്റ്റ് 9 സൗത്ത് സുഡാൻ സ്വാതന്ത്ര്യമായത്. ഏറ്റവും അവസാനം സ്വാതന്ത്ര്യം നേടുന്ന അവസാനത്തെ രാജ്യമാണ് സൗത്ത് സുഡാൻ. എട്ട് വർഷം നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധം അവസാനിച്ചത് 1988 ഓഗസ്റ്റ് 9. പതിനാറ് വർഷം നീണ്ടുനിന്ന നിരാഹാര സമരം ഇറോം ശർമ്മള അവസാനിപ്പിച്ചത് 2016 ഇന്നേ ദിവസമായിരുന്നു. മണിപ്പൂർ സംസ്ഥാനത്ത് നിലവിലുള്ള പട്ടാളത്തിന്റെ പ്രത്യേക അധികാര നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1875 ഓഗസ്റ്റ് 9. കേരളത്തിലെ ഏക ദുർഗുണ പരിഹാര പാഠശാല എറണാകുളത്തെ കാക്കനാടിന് സമീപം ഉദ്ഘാടനം ചെയ്തത് 1995 ഓഗസ്റ്റ് 9.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തും. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനീസ് താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 17 വരെയാണ് പ്രചാരണ പരിപാടി. ദേശീയ പതാക ഉയർത്താനും രാജ്യസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കുന്ന പരിപാടികളിൽ പങ്കുചേരാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായി 2022 ആരംഭിച്ച പ്രചാരണം പിന്നീട് രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റങ്ങളിലൊന്നായി വളർന്നു. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150 വാർഷിക വേളയിൽ ഈ വർഷത്തെ പ്രചാരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് ഇന്നലെയാണ് ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തെത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് ഇന്ന് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150 വാർഷികാഘോഷവും ഇതോടൊപ്പം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ഫോണിൽ സംസാരിച്ചു. ഇന്ത്യ യുഎസ് സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം പ്രധാന മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഉന്നതതല കൂടിക്കാഴ്ചകളിലെ പുരോഗതി വിലയിരുത്തി ഇരുവരും വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജസുരക്ഷ, നിർണായക ധാതുക്കൾ എന്നീ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. വികസിത ഭാരതം എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ യുവാക്കളെ ആഹ്വാനം ചെയ്തു. ഗുജറാത്തിലെ മഹാരാജ കൃഷ്ണകുമാർ സിംഗ്ജി ഭാവ്നഗർ സർവകലാശാലയിൽ ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച മൈ ഭാരത് യുവസംവാദ് പരിപാടിയിൽ യുവാക്കളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വികസനത്തിന് യുവാക്കളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും 35 വയസ്സോ താഴെയോ പ്രായക്കാരാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി, ശരിയായ ദിശാബോധവും ദൃഢനിശ്ചയവും രാജ്യത്തിന്റെ വികസനത്തിന് പുതിയ ഊർജ്ജം പകരുമെന്നും അഭിപ്രായപ്പെട്ടു. UPI സേവനം സൗജന്യമായി തുടരുമെന്നും വ്യക്തികൾ തമ്മിലെ പണമിടപാടുകൾക്ക് ഒരുവിധ ഫീസും ഈടാക്കില്ലെന്നും കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. UPI വഴി പണമിടപാടുകൾക്ക് ഉപഭോക്താക്കൾക്ക് അധിക ചെലവൊന്നും ഉണ്ടാകില്ലെന്നും ഭൂരിഭാഗം ഇടപാടുകളും സൗജന്യമായി തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് പോലെ നിരക്കുകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ നിശ്ചിത പരിധിക്ക് മുകളിലും വളരെ കുറഞ്ഞ നിരക്കിലും ചുരുക്കം ചില വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ ബാധകമാകൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. UPIയുടെ ദീർഘകാല നിലനിൽപ്പ്, സാങ്കേതിക പുരോഗതി, ഉയർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടാൻ ശേഷി എന്നിവ ഉറപ്പാക്കുന്നതിനാണ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ടിൽ ഭേദഗതി വരുത്തുന്നതെന്നും മന്ത്രാലയം വിശദമാക്കി. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
1: വിപണി ഇടപെടലും വിലക്കയറ്റം തടയലും ഗവൺമെന്റിന്റെ മുൻഗണനയിൽ പെടുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 13 സബ്സിഡി ഉൽപ്പന്നങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും ഫെയറിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. വിപണിയിലിടപെട്ട് വിലക്കയറ്റം തടയുന്നതിന് സപ്ലൈകോയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി വിളവെടുപ്പ് കാലത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിക്കുന്നതിന് സംവിധാനം ഒരുക്കും. 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ 5 എണ്ണമെങ്കിലും ഇങ്ങനെ സംഭരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയായിരിക്കും മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മന്ത്രി അനൂപ് ജേക്കബ് അധ്യക്ഷനായിരുന്നു. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകളും നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക ഫെയറുകളുമുണ്ട്. വരും വർഷങ്ങളിൽ മെഗാ ട്രേഡ് ഫെയറുകൾ മറ്റ് ജില്ലകളിൽ കൂടി വ്യാപിപ്പിക്കുന്നതിന് പദ്ധതികളും ആലോചിക്കുന്നുണ്ടെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് AAY കാർഡുടമകൾക്ക് നൽകുന്ന സൌജന്യ കിറ്റിന്റെ വിതരണം മന്ത്രി Roji M. John ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു.
0: KCB യെ കൂടുതൽ ജനസൌഹൃദമാക്കാൻ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്നും ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ ഇരിട്ടിയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോളാർ സംവിധാനത്തിലൂടെ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യാനുതകുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം ശക്തിപ്പെടുത്താൻ ശ്രമത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രവും സർവതോന്മുഖവുമായ വളർച്ച ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ഇടുക്കി ജില്ലയിലെ അധ്യാപകരെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഡീൻ കുര്യാക്കോസ് എംപിയുടെ റൈസ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗുണ്ട കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കി അറസ്റ്റിലായി. പുലർച്ചെ കണ്ണൂർ നഗരത്തിനടുത്ത് അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലെ പ്രത്യേക സ്ക്വാഡ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഒളിവിലിരുന്ന് സമൂഹമാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും അർജുൻ ആയങ്കി വെല്ലുവിളിച്ചിരുന്നു. അർജുൻ നായങ്കിയുമായി CPIM ഒരുവിധ ബന്ധവുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണിത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷക്കെടുതിയെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ 2 ക്യാമ്പുകളിലായി 43 പേരാണ് ഇപ്പോൾ കഴിയുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 12 ഉരുൾപൊട്ടൽ സംഭവിച്ച കനത്ത നാശനഷ്ടങ്ങളുണ്ടായ കണ്ണൂർ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്ങോം വില്ലേജിൽ ഡ്രോൺ സർവേ തുടങ്ങി. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി തുടങ്ങി ചെങ്കുത്തായ പ്രദേശങ്ങളുടെ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്ര പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാനാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. തൃശൂർ ജില്ലയിൽ അതിശക്ത മഴയ്ക്ക് ചെറിയ ആശ്വാസമായി. രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജില്ലയിൽ വിവിധ താലൂക്കുകളിലെ പ്രവർത്തിക്കുന്ന 5 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിലവിൽ 41 കുടുംബങ്ങളിലെ 108 പേർ കഴിയുന്നു. നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ രാവിലെ തുടരും. ഫിഷറീസ് വകുപ്പിന്റെ യാനങ്ങളിലാണ് തിരച്ചിൽ നടത്തുക. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും. കണ്ണൂർ ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൗകര്യമില്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർ KP പോളിനെ സസ്പെൻഡ് ചെയ്തു. മന്ത്രി AP അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ കണ്ണൂർ ജില്ലയിൽ കരുതൽ കണ്ണൂർ പദ്ധതി ആരംഭിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ദുരന്തമുഖങ്ങളിലെ എല്ലാ സേവന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഭക്ഷണ വിതരണം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഇടപെടൽ, ആരോഗ്യരംഗത്തെ സേവനം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡ് ഗതാഗതം ക്രമീകരിക്കാനുള്ള സഹായം തുടങ്ങി വിവിധ മേഖലകളിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ സംഘടനകളായും ചെറു ഗ്രൂപ്പുകളായും വ്യക്തികളായും നൽകുന്ന സന്നദ്ധ പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കരുതൽ കണ്ണൂരിന്റെ ഭാഗമായി യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരി വ്യവസായ സംഘടനകൾ, ബസ് ഓപ്പറേറ്റേഴ്സ് കൂട്ടായ്മ തുടങ്ങി എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ വൈകിട്ട് കണ്ണൂർ കലക്ട്രേറ്റിൽ ആലോചനാ യോഗം ചേരും. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിലാണ് യോഗം.
0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനിനെ നേരിടും. രാവിലെ 7:30 മത്സരം. ഇന്നലെ സെമിഫൈനലിൽ രക്ഷിത രാംരാജിനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത ഫൈനലിലെത്തിയത്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് വിഷയത്തിൽ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കില്ലെന്ന് പ്രാഥമിക ധാരണയായതായി PK ഫിറോസ് MLA അറിയിച്ചു. കമ്പനി പ്രതിനിധികളുമായി ഇന്നലെ നടന്ന ചർച്ചയിൽ MLAമാരായ MA റസാഖ്, CK കാസിം എന്നിവരും പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ മൈക്കിൾ ബൂലോസും സംഘവും ഇന്നലെ ആലപ്പുഴ സന്ദർശിച്ചു. അമേരിക്കൻ അംബാസഡറും ചെന്നൈയിലെ അമേരിക്കൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 സംഘം ആലപ്പുഴയിലെത്തിയത്. ട്രംപിന്റെ മകളുടെ ഭർത്താവാണ് മൈക്കിൾ ബൂലോസ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ശ്രീവിജയപുരത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനീസ് താരത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
4: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്നും എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും കനത്ത മഴ തുടരും. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂഹാനെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. ദ്വീപിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി.

0: തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഘർഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഒരു റിപ്പോർട്ട്.
1: 2022 ആസാദിക്ക അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഹർ ഘർ തിരംഗ പരിപാടി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുജന പങ്കാളിത്ത പ്രസ്ഥാനങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. ഈ വർഷം ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. ദേശീയ പതാകയുടെയും ദേശീയ ഗീതത്തിന്റെയും സന്ദേശങ്ങൾ ദേശസ്നേഹത്തിന്റെ സവിശേഷമായ ആഘോഷത്തിൽ സംയോജിക്കുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെയാണ് ഹർ ഘർ തിരംഗ പ്രചാരണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് ഇന്ന് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷവും ഇതോടൊപ്പം നടക്കും. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതി രൂപപ്പെടുത്തുന്നതിൽ ഗവേഷണം, സാങ്കേതിക വിദ്യകൾ എന്നിവ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പുതിയ മേഖലകൾ വികസിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടറുകൾ, ബഹിരാകാശം തുടങ്ങി എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം നേടുന്നതിനായി ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: സെമി കണ്ടക്ടർ സെക്ടർ കാ ഉദാഹരണം ഭീ ഹമാരെ സാമനെ ഹൈ. ജബ് ഹംനെ ഇസ് ദിശാ മേ കദം ബഢായാ തോ കുഛ് ലോഗോ നെ സവാൽ ഉഠായ, കഹാ ഗയാ ഭാരത് യേ നഹീ കർ പായേഗാ. ലേക്കിൻ പഹലി സെമി കണ്ടക്ടർ യൂണിറ്റ്സ് മേ പ്രൊഡക്ഷൻ ശുരൂ ഹോ ചുകാ ഹൈ ഔർ മേ സാബ് മാൻതാ ഹൂ ചീപ് സേ ലേക്കർ കേ ശിപ് തക് സബ് കുഛ് യഹീ പർ ആപീ കേ ഹാഥോ സേ ബനേഗാ.
0: വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഐവറി കോസ്റ്റ് പ്രസിഡന്റ് അലാസ ഒതാരയുമായി അബിജാനിൽ കൂടിക്കാഴ്ച നടത്തി. വളർന്നുവരുന്ന ഇന്ത്യ ഐവറി കോസ്റ്റ് പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്ത അദ്ദേഹം ആഫ്രിക്കയുമായുള്ള ബന്ധം കൂടുതൽ ശക്തവും ആഴത്തിലുള്ളതുമാക്കുക എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് പണരഹിത പേയ്മെന്റുകൾ, ഡാർവിൻ ഡൈനാമിക്സ്, കൌൺസിൽ ഫോർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ മേഖലകളിലെ വ്യവസായ പ്രമുഖരുമായി വിവിധ കരാറുകളിൽ ധാരണയായത്. സ്റ്റാർട്ടപ്പുകളുടെ സാങ്കേതിക അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, സ്റ്റാർട്ടപ്പുകൾക്കുള്ള നിക്ഷേപം, ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം എന്നിവ ഉറപ്പാക്കുക തുടങ്ങിയവ ധാരണാപത്രം ലക്ഷ്യമിടുന്നു. രാജ്യത്ത് ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി മേഖലയിൽ 12 ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. പ്രദേശത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡ്രോൺ സർവേ ആരംഭിച്ചത്. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി ഉൾക്കൊള്ളുന്ന ചെങ്കത്തായ പ്രദേശങ്ങളുടെ കൂടുതൽ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്രമായ പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഡ്രോൺ സർവേ നടത്തുന്നത്.

0: പറയുന്നത്. സർവേ പൂർത്തിയാവുന്നതോടെ ഉരുൾപൊട്ടലിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉരുൾപൊട്ടലിൽ ചെറുപുഴ ഉദയഗിരി പഞ്ചായത്തുകളിൽ വലിയ തോതിലുള്ള കൃഷിനാശമാണ് ഉണ്ടായത്. മണ്ണിടിഞ്ഞ് പലയിടങ്ങളിലും ഇപ്പോഴും റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്.
1: ഒഡീഷയിൽ പ്രളയ ഭീഷണി രൂക്ഷമാകുന്നു. വൈതരണി സാലന്തി നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭദ്രക് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. നിരവധി ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രപ്രകാരം ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. എന്നാൽ കീഴടങ്ങാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാകില്ലെന്നും അദ്ദേഹം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ദക്ഷിണ കൊറിയയിലെ അസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാമരാജിനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത ഫൈനലിലെത്തിയത്. തായ്ലന്റിലെ നോന്താംപുരി പ്രവിശ്യയിൽ സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ മരിച്ചവരുടെ എണ്ണം 9. 14 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. 14 വയസ്സുള്ള തോക്കുധാരിയാണ് വെടിയുതിർത്തത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ജമ്മുകാശ്മീരിൽ പഹൽഗാം ബാൽത്താൽ റൂട്ടുകളിലെ അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. പാതകളുടെ അറ്റകുറ്റപ്പണികൾ, മോശം കാലാവസ്ഥ എന്നിവയെ തുടർന്നാണിത്. തുടർച്ചയായി പെയ്യുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്ത് ഇന്നലെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് പുതിയ തീർത്ഥാടക സംഘങ്ങളെയൊന്നും യാത്ര തിരിക്കാൻ അനുവദിച്ചില്ല. ഗുണ്ടാ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി അറസ്റ്റിൽ. ഇന്ന് പുലർച്ചെ 2:40 കണ്ണൂർ നഗരത്തിനടുത്തെ അപ്പാർട്ട്മെന്റിൽ വെച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായുള്ള സമഗ്ര പാക്കേജ് സ്നേഹസാന്ത്വനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 14.4 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11th ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആൻഡമാൻ നിക്കോബാറിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്നും എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും കനത്ത മഴ തുടരും. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ശ്രോതകളെ, പുലർവട്ടം തുടരുന്നു.
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഇത്തിരി നേരം, പക്ഷേ
5: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
4: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
6: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
7: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
8: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:00 മുതൽ 11:30 വരെ.
4: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഇന്ത്യയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കറിക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ.

0: ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.

FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമത്തിലെ വിശേഷങ്ങളും പഴയ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു പരിപാടിയാണ് ഗ്രാമഭംഗി. കാലമിന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. കാതങ്ങൾ അകലെയുള്ള വ്യക്തികളെ മുഖാമുഖം കണ്ട് സംസാരിക്കാനുള്ള സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളും നമുക്കിന്നുണ്ട്. കാലത്തിനൊപ്പം മുന്നോട്ട് പോകേണ്ടത് വളരെയധികം അത്യാവശ്യവുമാണ്. അതോടൊപ്പം തന്നെ ബന്ധങ്ങളും നിലനിർത്താൻ ശ്രദ്ധിക്കാം. ജനങ്ങൾ പരസ്പരം അറിഞ്ഞും സഹകരിച്ചും ജീവിക്കുന്നത് പണ്ട് വളരെ സാധാരണമായിരുന്നു. ഇന്ന് അതില്ല എന്നല്ല, പക്ഷേ ഇന്നത്തേക്കാൾ കൂടുതലായി അന്ന് അങ്ങനെ കാണാമായിരുന്നു. നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം പരിഹരിക്കാൻ പ്രായഭേദമന്യേ എല്ലാ ജനങ്ങളും ഒത്തുകൂടുമായിരുന്നു. നാട്ടിലെ ചെറുപ്പക്കാരാണ് അതിന് മുൻകൈയെടുക്കുക. മുതിർന്നവർ ഇളം തലമുറക്കാർക്ക് ഉപദേശങ്ങൾ കൈമാറും. ഗോത്രവർഗ സമൂഹങ്ങളിലും പഴയകാല കേരളത്തിലും ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും മൂപ്പന്മാരുടെയും നാട്ടിലെ പ്രമുഖരുടെയും നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടുന്ന നാട്ടുകൂട്ടങ്ങളും നിലനിന്നിരുന്നു. നാട്ടിലെ തർക്കങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, സാമൂഹിക കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഉത്സവങ്ങളും മറ്റ് ആചാരങ്ങളും തീരുമാനിക്കുക എന്നിവയും ഇതിൽപ്പെടും. ഗ്രാമത്തിന്റെ ഐക്യം നിലനിർത്താൻ ഇത്തരം നാട്ടുകൂട്ടങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ മേഖലയിലെ കൂട്ടായ്മകളെ പറ്റിയാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നത്. നാട്ടുകൂട്ടത്തിന് പുറമെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാനും ഏതൊരാഘോഷത്തിന് ചുക്കാൻ പിടിക്കാനും ഒരു നാലു പേർ എല്ലാ നാട്ടിലും ഉണ്ടാകും. നാല് ചെറുപ്പക്കാർ, ഇത് എണ്ണത്തിൽ കൂടാം. പറയാനുള്ള എളുപ്പത്തിനായി ഈ ഒരു സംഖ്യ എടുത്തു എന്ന് മാത്രം. അവർക്ക് എന്താണ് ജോലി എന്ന് പ്രത്യേകിച്ച് പറയാൻ സാധിക്കില്ലെങ്കിലും നാട്ടിലെ എന്ത് ജോലിയും വെടിപ്പായി ചെയ്യാൻ കഴിവുള്ളവരാണ്. അതിനാൽ തന്നെ ഏവർക്കും ഇവർ പ്രിയങ്കരരാണ്. നാട്ടിലെ ഉത്സവങ്ങളുടെയും ഓണത്തോടനുബന്ധിച്ചുള്ള ക്ലബിലെ പരിപാടികളുടെ പ്രധാന നടത്തിപ്പുകാരും ഇവർ തന്നെയായിരിക്കും. എല്ലാത്തിനും ഇവരെ അന്വേഷിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയായതിനാൽ ആരാധികമാരും ഏറെയാണ്. പലപ്പോഴും ജനങ്ങളുടെ ശബ്ദമായി ഇവർ മാറാറുണ്ട്. നിരവധി അമ്മമാർക്ക് മകനായി, സഹോദരനായി, അനിയനായി, ഒരു നല്ല സുഹൃത്തായി, അങ്ങനെ കണക്കെടുപ്പുകൾക്കപ്പുറത്ത് സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ടു പോകുന്നവർ. ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ, അമ്മമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, അങ്ങനെ പോകുന്നു ആ നിര. ചിലയിടത്ത് ഈ നാലു പേരെന്നുള്ളത് ഒരാളാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വീടുകളിലും എന്താവശ്യത്തിനും ഓടിയെത്തുന്ന ഞങ്ങളുടെ ഗ്രാമത്തിലെ സുരേഷ് ഏട്ടനെ ഞാനിപ്പോ ഓർക്കുകയാണ്. ചേട്ടനോട് പറഞ്ഞാൽ ആ കാര്യം എന്തു തന്നെയാണെങ്കിലും ശരിയാക്കുമെന്ന് അവിടുത്തെ ജനങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് ഒരു പാർട്ടിയുടെയോ സംഘടനയുടെയോ പിൻബലമൊന്നുമില്ല. ഒരു സാധാരണക്കാരന് മറ്റൊരു സാധാരണക്കാരനോടുള്ള അചഞ്ചലമായ വിശ്വാസമാണത്. ആ വിശ്വാസം ഇന്ന് നന്നേ കുറവാണ്. എങ്കിലും എവിടെയൊക്കെയോ ആ വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്കും പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കൂ. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ടെന്ന് നമുക്ക് ഈ ലോകത്തെ അറിയിക്കാം. പിന്നെ ഈ സ്നേഹവും സഹകരണവും മാത്രമാണോ ചെറിയ നുണപറച്ചിലും പരദൂഷണവും ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നവരോട് അതെവിടെയാണ് ഇല്ലാത്തത് എന്ന മറുചോദ്യം മാത്രമേ എനിക്കുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോഴോ ആഘോഷത്തിലോ ചടങ്ങിലോ എന്തുമായിക്കൊള്ളട്ടെ, വേർതിരിവില്ലാതെ അത് എന്റെയും ഉത്തരവാദിത്വമാണെന്ന് കരുതി മുണ്ടു മടക്കി കുത്തി, അല്ലെങ്കിൽ മുടി വാരിക്കെട്ടി സാരിത്തുമ്പ് ഇടുപ്പിൽ തിരുകി, വാ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു തലമുറ എന്നും ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രാമത്തിന്റെ വിശുദ്ധിയും നന്മയും തുളുമ്പുന്ന പുതിയ വിശേഷവുമായി വീണ്ടും എത്താം. പ്രിയപ്പെട്ടവരോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: This is Radio Santhanam 90.4 FM. Stay tuned.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസ്,

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഹായ്, ഞാൻ RJ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിലും ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. 2019 പുറത്തിറങ്ങിയ ആഫ്രിക്കൻ ജനജീവിതത്തിന്റെ ഭാഗങ്ങളും അവരുടെ അവസ്ഥകളും ചിത്രീകരിച്ച സിനിമയാണ് ഇന്ന് അഭ്രപാളിയിലെ അത്ഭുതങ്ങളിൽ. ആഫ്രിക്കൻ ചിത്രമായ ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്, ഇതാണ് ഈ ചിത്രത്തിന്റെ പേര്. വില്യം കാങ്കാബ, ബ്രയാൻ മീലർ എന്നിവരുടെ ഓർമ്മക്കുറിപ്പുകളെ അടിസ്ഥാനപ്പെടുത്തി ഷിബെറ്റൽ NGO4 സംവിധാനം ചെയ്ത ചിത്രമാണിത്. 92nd ഓസ്കാർ അക്കാദമി അവാർഡിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമിനുള്ള ബ്രിട്ടീഷ് എൻട്രിയായിരുന്നു ഈ ചിത്രം. ഒരു മോട്ടിവേഷണൽ ചലച്ചിത്രമാണിത്. യഥാർത്ഥ കഥയെ അടിസ്ഥാനപ്പെടുത്തിയ ഒന്ന്. സുഡാനിലെ ഒരു ഗ്രാമത്തിലെ കസൂങ്കയിലാണ് കഥ നടക്കുന്നത്. ചോളകൃഷിയിലൂടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രാമമാണ് കസൂങ്ക. ദാരിദ്ര്യത്തിന്റെ പിടിയിലായിരുന്നു ആ ഗ്രാമം.

0: ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള പഠിക്കാൻ മിടുക്കനായ വില്യം എന്ന കുട്ടിയാണ് ഈ കഥയിലെ നായകൻ. വില്യത്തിൻ്റെ പിതാവ് ട്രൈബൽ ആ നാട്ടിലെ ചോള കർഷകനാണ്. വില്യമിന് മുതിർന്ന ഒരു ചേച്ചിയും പിന്നീട് ഒരു കുഞ്ഞ് അനുജനുമാണ് ഉള്ളത്. ചെറിയ ചെറിയ ഇലക്ട്രോണിക് റിപ്പയറിംഗ് ഒക്കെ മറ്റുള്ളവർക്കായി വില്യം ചെയ്തു കൊടുത്തിരുന്നു. അതിൽ നിന്ന് അവന് ചെറിയ ഒരു വരുമാനവും ലഭിച്ചിരുന്നു. കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ചായിരുന്നു ആ ഗ്രാമത്തിലുള്ളവർ കഴിഞ്ഞിരുന്നത്. വില്യത്തിൻ്റെ സഹോദരി ആനിയാകട്ടെ പണമില്ലാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകാൻ കഴിയാത്തതിൻ്റെ ദുഃഖത്തിലായിരുന്നു. വില്യമിനാകട്ടെ സ്കൂളിൽ പോകാൻ നല്ല യൂണിഫോമോ കൃത്യമായി ഫീസ് അടയ്ക്കാനോ സാമ്പത്തിക പരാധീനത മൂലം കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവൻ്റെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. വില്യം പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകനായ കാച്ചിഗുണ്ട എന്നയാൾക്ക് വില്യമിന്റെ സഹോദരി ആനിയോട് പ്രണയമുണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂളിലെ അസംബ്ലിയുടെ ഇടയിൽ വെച്ച് പ്രിൻസിപ്പൽ കുട്ടികളോട് കൃത്യമായി ഫീസ് നൽകാത്തവർക്ക് ഇനി മുതൽ സ്കൂൾ ലൈബ്രറി ഉപയോഗിക്കുവാൻ സാധിക്കില്ല എന്നറിയിക്കുന്നു.
1: What if they do? When we have received the full payment for the term, you will receive your library card from Mrs. Ikelo.
2: What will I give you?
3: Library cards.
1: Your library cards will allow you to take some books home overnight. So with dedication, there's no reason. Everybody, go to your form rooms. Your form teachers will take you through the rest of the day's activities.
0: പഠിത്തത്തിൽ മിടുക്കനായ വില്യമിന് ഇത് ദുഃഖമുണ്ടാക്കുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വില്യം തൻ്റെ സഹോദരി ആനി നൽകിയ ഒരു കത്ത് അധ്യാപകനായ കാച്ചിഗുണ്ടയ്ക്ക് നൽകുന്നു. അവളെ യൂണിവേഴ്സിറ്റി പഠനത്തിനായി സഹായിക്കണം എന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. കാച്ചിഗുണ്ടയാകട്ടെ വില്യമിനോട് ഫീസ് മുടങ്ങിയതിനെ കുറിച്ചും മറ്റും പറയുന്നു.
4: Tell your father to pay the fees.
5: He's paid, sir.
4: Only the down payment. There's no grace period here. Tell your father to pay the rest or you won't be allowed to come to school.
5: Yes, sir. He'll pay, sir.
4: Good.
0: വൈദ്യുതി പോലുമില്ലാത്ത ആ ഗ്രാമത്തിൽ മഴക്കാലം എത്തുന്നു.
6: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
7: You're listening an entertainment world. റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.
6: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: പിറ്റേന്ന് നടക്കുന്ന ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി വില്യം പഠിക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ഇല്ലാത്തത് കാരണം അവന് കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് മാർക്ക് ലഭിക്കുമ്പോൾ അവന് ഫസ്റ്റ് ക്ലാസ്സിനോടടുത്ത് മാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ മാർക്ക് വാങ്ങാമായിരുന്നു എന്ന ആഗ്രഹം അവൻ കൂട്ടുകാരനോട് പങ്കുവയ്ക്കുന്നു.
8: That's okay. You should see me after class. William, you can do better. Be better, I'm not so sure. It's good.
9: At least you passed.
8: Good try.
9: 62 is not enough.
0: സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പഴയ സാധനങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു യാർഡിൽ അവനും സുഹൃത്തും കയറുകയും വൈദ്യുതി ഉണ്ടാക്കാൻ ഉതകുന്ന എന്തെങ്കിലും ലഭിക്കുമോ എന്ന് പരതുകയും ചെയ്യുന്നു. ഇലക്ട്രോണിക്സിലുള്ള കമ്പമായിരുന്നു വില്യമിൻ്റെ ഈ ചിന്തയ്ക്ക് ആധാരം. ഒരിക്കൽ അവൻ്റെ സുഹൃത്ത് ഗിൽബർട്ടിൻ്റെ വീട്ടിൽ ഗ്രാമവാസികളുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിന് പുറത്തുനിന്ന് രണ്ടു പേർ അവിടെ എത്തിയിരുന്നു. അവരുടെ ആവശ്യം ഗ്രാമത്തിലെ മരങ്ങളായിരുന്നു. നല്ല വില നൽകി മരങ്ങൾ വാങ്ങാൻ എത്തിയവരായിരുന്നു അവർ. എന്നാൽ വില്യമിന്റെ പിതാവ് ട്രൈബൽ അടക്കം

0: സമൂഹം അതിനെ എതിർക്കുന്നു. എന്നാൽ ട്രൈബലിന്റെ സുഹൃത്തായ ജോൺ ആകട്ടെ അവർക്ക് തന്റെ സ്ഥലത്തെ മരങ്ങൾ വിൽക്കുവാൻ തീരുമാനിക്കുന്നു. ട്രൈബൽ ജോണിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ചെയ്യുന്നതും ചൂതുകളി തന്നെയാണെന്നും ഈ മഴക്കാലത്ത് വിളവിറക്കിയാൽ എല്ലാം നഷ്ടപ്പെടുമെന്നും എല്ലാം ഉപേക്ഷിച്ച് ഈ നശിച്ച ഗ്രാമം വിട്ടു പോകണമെന്നും ജോൺ പറയുന്നു. മഴക്കാലം വരാൻ പോവുകയാണ്, നിങ്ങളുടെ എല്ലാം വിളകൾ നശിച്ചു പോകുമെന്നും പട്ടിണിയാവുകയും ചെയ്യുമെന്നും ജോൺ പറയുന്നു. ഒരിക്കൽ വില്യം അച്ഛനോട് സ്കൂളിലെ ഫീസിനെ പറ്റി ചോദിക്കുമ്പോൾ, വിളവെടുപ്പിന് ശേഷം കിട്ടുന്ന തുകയിൽ നിന്ന് നമുക്ക് ഫീസ് അടയ്ക്കാമെന്ന് പറയുന്നു. എന്നാൽ അതിശക്തമായ മഴക്കാലം ഗ്രാമത്തിനെ വിഴുങ്ങാൻ തുടങ്ങിയിരുന്നു. മഴയുള്ള ആ രാത്രിയിൽ വില്യം തന്റെ സഹോദരി ആനിയെയും അധ്യാപകനായ കാച്ചികുണ്ടയെയും ഒരുമിച്ച് കണ്ടുമുട്ടുന്നു. അവരുടെ പ്രണയം അവനിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. അതിന് പ്രതികാരമെന്നോണം കാച്ചികുണ്ടയുടെ സൈക്കിൾ നശിപ്പിക്കുവാൻ വില്യം തീരുമാനിക്കുന്നു.
1: You could use this
2: to do what?
1: If you break his bike, you think he'll walk all the way to the village? It's this one.
2: Yeah, that's it. You can't.
1: Huh? Take the light. Take it. And then you'll be able to study at night.
0: പിറ്റേന്ന് അങ്ങനെ ചെയ്യാനായി അവൻ കൂട്ടുകാരനോടൊപ്പം സൈക്കിളിന് അടുത്തെത്തുമ്പോൾ അതിലെ ഡൈനാമയും സൈക്കിളിന്റെ മുന്നിലെ ലൈറ്റും അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതവനിൽ അത്ഭുതമുണ്ടാക്കുന്നു. സൈക്കിളിന്റെ വീലുകൾ കറങ്ങുമ്പോൾ ഡൈനാമയിൽ ഉരഞ്ഞ് ലൈറ്റ് കത്തുന്നത് അവൻ ആദ്യം കാണുകയായിരുന്നു.

0: കൂടുതലായതോടെ ഗ്രാമത്തിലെ കൃഷി മുഴുവൻ നശിക്കുകയും വില്യമിന്റെ പിതാവിന് പ്രതീക്ഷിച്ചതുപോലെയുള്ള വിളവ് ലഭിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നില്ല. അവൻ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. മഴ മൂലം നഷ്ടം വന്നതിൽ നിന്ന് രക്ഷ നേടാൻ ട്രൈബൽ നഗരത്തിലുള്ള സുഹൃത്തിനെ കാണാൻ വില്യമിനെയും കൂട്ടിപ്പോകുന്നു. ഗവൺമെന്റിൽ നിന്ന് സ്വാധീനം ചെലുത്തി പുതിയ വിളവിറക്കുവാനുള്ള സഹായം തേടിയാണ് ട്രൈബൽ അവിടെ എത്തുന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്നത് വലിയ വരൾച്ചയാണെന്നും അതിനാൽ അത് കണ്ട് വിത്തിറക്കാനും ഉപദേശിച്ച് അയാൾ അവരെ മടക്കി അയക്കുന്നു.
1: What can anybody do about these rains? This year, the land is too wet. Next year, too dry. You can't do business like that. All indications have been that the grain harvest would be good this year. Even the International Monetary Fund, the World Bank, told the government to sell all the excess grain to Mozambique and Kenya. And so they did. Now what's happened? The floods have come. And no one knows if there is enough grain in this whole country to protect the farmers.
2: The government will protect the farmers.
1: Terrorists have attacked America. We must avert it. All the markets are in free fall. All these government debts being recorded. Forget about the trees. Forget about the savings. When these rains stop and the sun returns, Malawi is preparing for very long hungry season.
0: പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്ന വില്യം ഫീസ് അടയ്ക്കാത്തതിന് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടെങ്കിലും പ്രിൻസിപ്പൽ കാണാതെ ക്ലാസ്സിൽ കയറി പഠിക്കാൻ തുടങ്ങുന്നു. അവന്റെ അധ്യാപകനായ കാച്ചികുണ്ടയോട് പെഡൽ ചവിട്ടുമ്പോൾ എങ്ങനെയാണ് ലൈറ്റ് കത്തുന്നതെന്ന് ചോദിക്കുന്നു. കൈനറ്റിക് എനർജിയെ അതിലുള്ള ഡൈനാമോ കറണ്ടാക്കി മാറ്റുമ്പോഴാണ് ലൈറ്റ് കത്തുന്നതെന്ന് അധ്യാപകൻ അവന് പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയാണ് ഡൈനാമോ ഉണ്ടാക്കുന്നതെന്ന് അവൻ വീണ്ടും അധ്യാപകനോട് ചോദിക്കുമ്പോൾ, കൂടുതലായി കാര്യങ്ങൾ അറിയണമെങ്കിൽ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് കാച്ചികുണ്ട വില്യമിനോട് പറയുന്നു. തന്നെ ലൈബ്രറിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണെന്നും തിരികെ കയറ്റാൻ കാച്ചികുണ്ട സഹായിക്കണമെന്നും അവൻ പറയുന്നു. ഒരു ബ്ലാക്ക് മെയിൽ പോലെ അതിനായി ഒരടവും വില്യം പ്രയോഗിക്കുന്നു. തന്റെ ചേച്ചിയുമായുള്ള കാച്ചികുണ്ടയുടെ ബന്ധം തനിക്കറിയാമെന്നും അത് പുറത്തു പറയുമെന്നും അവൻ അധ്യാപകനോട് പറയുന്നു.

0: അധ്യാപകൻ മനസ്സില്ലാ മനസ്സോടെ ലൈബ്രറിയിലെത്തി. ലൈബ്രറിയനോട് തങ്ങൾ ഇരുവരും ചേർന്ന് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതിനായി വില്യത്തിനെ ലൈബ്രറിയിൽ കയറ്റണമെന്നും അഭ്യർത്ഥിക്കുന്നു.
1: This is William Kamkwamba. He's part of my science class. He's no longer a student here, but he and I have been working on various experiments, and I'd like for him to continue his studies here in the library.
2: Does Mr. Ofesi know about this?
1: Of course. Mr. Ofesi's only stipulation is the boy is not to be taught or assisted by you or any other teacher. It's important to him that the boy working here is not common knowledge. He himself would prefer not to be reminded of the fact.
2: Of course.
0: Orikel ഒരു പൊതുചടങ്ങിനായി പ്രസിഡന്റ് ആ ഗ്രാമത്തിലെത്തുകയും ഗ്രാമത്തലവൻ തങ്ങളുടെ ഗ്രാമത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ഗവൺമെന്റ് തങ്ങളെ സഹായിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തി സംസാരമധ്യേ പറയുന്നു. അതിഷ്ടപ്പെടാത്ത പ്രസിഡന്റ് തന്റെ അനുയായികളെ കൊണ്ട് ഗ്രാമത്തലവനെ മർദ്ദിക്കുന്നു. ഗ്രാമത്തിലാകെ വലിയ വരൾച്ച നേരിടുന്ന സമയമായിരുന്നു അത്. ഭൂമിയാകെ വറ്റി വരണ്ടിരുന്നു. വിളവെടുപ്പിൽ അവർക്കാർക്കും ഒന്നും ലഭിച്ചിരുന്നില്ല. ഭക്ഷണത്തിന് പോലും അവർക്ക് നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഒപ്പം ആഹാര സാധനങ്ങൾക്ക് ഗവൺമെന്റ് വില കൂട്ടുകയും ചെയ്തു. ഗവൺമെന്റിനെതിരെ ഗ്രാമത്തിലുള്ളവർ സമരം ചെയ്യുവാൻ ആരംഭിക്കുന്നു. ട്രൈബലും അതിന്റെ ഭാഗമായി സമരം ചെയ്യാൻ പോകുന്നു. അതിനിടയിൽ വില്യമാകട്ടെ സ്കൂളിലേക്ക് ഒളിഞ്ഞു കയറി ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളെടുത്ത് തനിക്ക് ആവശ്യമുള്ളവ കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പ്രിൻസിപ്പൽ അവനെ പിടികൂടുകയും സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ആ ഇടയ്ക്ക് സമരത്തിന്റെ പ്രതിഫലനം എന്നോണം ആഹാര സാധനങ്ങളുമായി രണ്ട് ട്രക്കുകൾ ഗ്രാമത്തിലെത്തുകയും വില്യം അത് വാങ്ങുവാൻ ഗോഡൌണിലേക്ക് അച്ഛന്റെ സൈക്കിളുമായി പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് കുറച്ചുപേർ വില്യമിന്റെ വീട്ടിലെത്തി വീട് കൊള്ളയടിക്കുകയും അവിടെ അവശേഷിച്ചിരുന്ന ധാന്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇനി വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ കുറവാണെന്നും മൂന്നു നേരം ഭക്ഷണം കഴിക്കാനാവില്ല എന്നും ഇനി മുതൽ ഒരു നേരം ഭക്ഷണത്തിലേക്ക് ചുരുങ്ങണമെന്നും പിതാവ് എല്ലാവരോടും പറയുന്നു.

അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
6: വരൾച്ച ആ ഗ്രാമത്തെ കൂടുതൽ വിഷമത്തിലാക്കി. ട്രൈബലാകട്ടെ പകലന്തിയോളം തന്റെ പാടത്ത് പണിയെടുത്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വില്യം തന്റെ ചേച്ചി ആനിയോട് കാച്ചികുണ്ടയോട് ചോദിച്ച് അയാളുടെ സൈക്കിളിലെ ഡൈനമോ തനിക്ക് തരാൻ പറയാമോ എന്ന് ചോദിക്കുന്നു. അയാൾ ആ ഡൈനമോ തന്നാൽ അതുപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കാമെന്നും അവൻ സഹോദരിയോട് പറയുന്നു.
7: You have to help me, Annie. Tell him he has to let me use the dynamo. I can fix a water pump. I know how to do it. I can bring water. I can make rain. But I need the dynamo.
6: പിറ്റേന്ന് ഒരു വാർത്ത അറിഞ്ഞ് അവൻ അമ്പരക്കുന്നു. ചേച്ചി ആനി ഒരു കത്തെഴുതി വെച്ച് അവന്റെ അധ്യാപകനായ കാച്ചികുണ്ടയോടൊപ്പം നാട് വിട്ടിരിക്കുന്നു. എന്നാൽ ഡൈനമോ കിട്ടുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടതായിരുന്നു വില്യമിനെ കൂടുതൽ വേദനിപ്പിച്ചത്. അതിശയമെന്ന് പറയട്ടെ, മുറിയിലെത്തി അവൻ കാണുന്നത് കട്ടിലിന്മേലിരിക്കുന്ന ഡൈനമോ ആയിരുന്നു. നാടുവിട്ടുപോയ കാച്ചികുണ്ട ആ ഡൈനമോ ആനിയുടെ കൈവശം അവന് കൊടുത്തുവിട്ടിരുന്നു. ആനിയെയും കാച്ചികുണ്ടയെയും പറ്റി അന്വേഷിക്കുവാൻ മാതാപിതാക്കൾ വില്യമിനെയും കൂട്ടി സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെ അടുത്തെത്തുകയും അവരുടെ ആശങ്ക അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രിൻസിപ്പലും നിസ്സഹായനായിരുന്നു. ആ അവസരത്തിൽ വില്യം തനിക്ക് സ്കൂൾ ലൈബ്രറിയിൽ കയറാൻ അനുവാദം തരണമെന്നും തന്റെ ഗ്രാമം വറുതിയിലാണെന്നും പറയുന്നു. അത്തരമൊരവസ്ഥയിൽ പ്രിൻസിപ്പൽ അതിന് അനുവാദം നൽകുകയും ചെയ്യുന്നു.
8: The ancestors survived because they stayed together.
9: When do we stay together, Mr. Headmaster?
10: What can I do, Mrs. Kamkwamb?
9: Can I use the library?
6: തന്റെ ലക്ഷ്യമായ വിൻഡ്മില്ലിനു വേണ്ടി അവൻ കൂടുതലായി പഠിക്കാൻ തുടങ്ങുന്നു. സമാന ചിന്താഗതിയുള്ള കൂട്ടുകാരെയും കൂട്ടി അവൻ ചെറിയ ഒരു വിൻഡ്മിൽ ഉണ്ടാക്കുന്നു. അതുപയോഗിച്ച് അവൻ അവരുടെ റേഡിയോ പ്രവർത്തിക്കുന്നു. അതവനിൽ ആത്മവിശ്വാസമുണ്ടാക്കുന്നു. കുറച്ചുകൂടി വലിപ്പമുള്ള വിൻഡ്മില്ലുണ്ടാക്കി ഗ്രാമത്തെ വരൾച്ചയിൽ നിന്നും രക്ഷിക്കാമെന്നും അവൻ വിശ്വസിച്ചു. കൂട്ടുകാർക്കൊപ്പം ജങ്ക് യാർഡിൽ പോയി അതിനുവേണ്ട പഴയ സാധനങ്ങൾ അവൻ ശേഖരിക്കുവാൻ തുടങ്ങി. ഗ്രാമത്തിലെ പ്രവർത്തനരഹിതമായ മോട്ടോർ പ്രവർത്തിപ്പിച്ച് ഭൂഗർഭജലം കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു അവൻ്റെ ശ്രമം. അവൻ പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന അച്ഛൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വലിയ വിൻഡ്മിൽ ഉണ്ടാക്കണമെങ്കിൽ ഡൈനമോ പ്രവർത്തിപ്പിക്കണമെന്നും അതിൻ്റെ വസ്തുക്കൾ ഉണ്ടാക്കാൻ അച്ഛൻ്റെ സൈക്കിൾ തനിക്ക് ആവശ്യമുണ്ടെന്നും അത് നൽകണമെന്നും പറയുന്നു. ട്രൈബലിന് ആ വാക്കുകൾ ദേഷ്യമുണ്ടാക്കുകയും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് പാടത്ത് വന്ന് പണിയിൽ തന്നെ സഹായിക്കാനും മകനോട് പറയുന്നു.

0: കാരണം ദാരിദ്ര്യം പിടിച്ച ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ആ സൈക്കിൾ മാത്രമായിരുന്നു. ആവശ്യമില്ലാത്ത സ്വപ്നം കാണൽ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നും ഡ്രൈവർ മകനോട് പറയുന്നുണ്ട്. വെള്ളമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് വില്യത്തിന് അറിയാമായിരുന്നു. വില്യം ഇതേ ആവശ്യവുമായി തന്റെ കൂട്ടുകാരെ സമീപിക്കുന്നു. വരൾച്ച മൂലം നാടുവിടാൻ തയ്യാറെടുക്കുന്ന അവരെ അവൻ പിന്തിരിപ്പിക്കുന്നു. വിൻഡ്മിൽ തയ്യാറാക്കി മോട്ടോർ വർക്ക് ചെയ്യിച്ചാൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാമെന്ന് അവൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. കൂട്ടുകാരോടൊപ്പം വില്യം അച്ഛൻ്റെ അടുത്തെത്തി വീണ്ടും സൈക്കിൾ ആവശ്യപ്പെടുന്നു. എന്നാൽ വീണ്ടും ക്ഷുഭിതനായി ഡ്രൈവർ അവരെ ആട്ടിയകറ്റുന്നു.
1: Big man, fight me. Tia nazo. Dine bambo ako.
0: വരൾച്ചയും ഭക്ഷണമില്ലായ്മയും കൊണ്ട് ട്രൈവലിന്റെ വളർത്തുനായയും മരണപ്പെടുന്നു. ഏറെ ദുഃഖിപ്പിച്ച ആ സംഭവത്തിന് ശേഷം വില്യമിന്റെ മാതാവ് ആഗ്നസ് ട്രൈവലിനോട് നമുക്കെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങിയെന്നും ഇനിയുള്ളത് നമ്മുടെ സൈക്കിളാണെന്നും അത് മകൻ വില്യത്തിന് നൽകിക്കൂടെയെന്നും ചോദിക്കുന്നു. അവൻ അവൻ്റെ ആഗ്രഹം പോലെ ചെയ്തു നോക്കട്ടെ എന്നും പറയുന്നു. എല്ലാം നഷ്ടപ്പെടുത്തിയ നമുക്ക് മകനെ കൂടി നഷ്ടപ്പെടാൻ കഴിയില്ല എന്നും ആഗ്നസ് പറയുന്നു. ഈ വാക്കുകൾ ട്രൈവലിൽ വിഷമമുണ്ടാക്കുന്നു. ഒടുവിൽ ട്രൈവൽ വില്യത്തിന് സൈക്കിൾ നൽകുകയും നിന്റെ സ്വപ്നം പോലെ നീ പ്രവർത്തിക്കുവാനും പറയുന്നു. അവനും അച്ഛൻ ട്രൈവലിനും കൂടി അടുത്തുള്ള ഒരു കടയിൽ സൈക്കിളുമായി എത്തി സൈക്കിളിന്റെ ഭാഗങ്ങൾ മുറിച്ച് വിൻഡ്മിൽ പ്രൊജക്ടിന് വേണ്ടി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. വില്യമും കൂട്ടുകാരും ചേർന്ന് ശേഖരിക്കുന്ന ആക്രി സാധനങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വിൻഡ്മിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. അവരുടെ ശ്രമങ്ങൾ കണ്ട് കുറച്ച് ഗ്രാമീണർ അവരോടൊപ്പം ചേരുകയും വലിയ മരക്കാലുകൾ കൂട്ടിക്കെട്ടി ഉയരത്തിൽ വിൻഡ്മിൽ സ്ഥാപിക്കാനുള്ള ടവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ഭാരമേറിയ ആ വിൻഡ്മിൽ പ്രയാസപ്പെട്ട് അവർ ടവറിന്റെ മുകളിലെത്തിക്കുന്നു. തുടർന്ന് വിൻഡ്മിൽ കാറ്റത്ത് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ കുഴൽക്കിണറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും നിരാശയിലാകുന്നു. എന്നാൽ ബാറ്ററി ചാർജ് ആവാൻ കുറച്ച് സമയം എടുക്കുമെന്നും എല്ലാവരും കാത്തിരിക്കണമെന്നും വില്യം ഗ്രാമവാസികളോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. നിരാശ ഏവരുടെയും മുഖത്ത് തളം കെട്ടിയിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മോട്ടർ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. വാട്ടർ പമ്പ് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ആഴമുള്ള കുഴൽക്കിണറ്റിൽ നിന്ന് കരയിലേക്ക് പാടത്തേക്ക് വെള്ളം ഒഴുകിയെത്താൻ തുടങ്ങി. അവിടെ കൂടിയിരുന്നവരുടെ കണ്ണുകളിൽ സന്തോഷ കണ്ണീർ തുളുമ്പി. ജീവനും ജീവിതവും അവർക്ക് തിരികെ കിട്ടിയതുപോലെയായിരുന്നു അത്. ട്രൈവൽ നിറഞ്ഞ കണ്ണുകളോടെ മകനെ മാറോടണച്ച് ചുംബിച്ചു. ഗ്രാമവാസികൾ വില്യമിനെ അഭിനന്ദനം കൊണ്ട് മൂടി. വെള്ളം എത്തിയതോടെ ഗ്രാമത്തിലുള്ളവർ വിവിധ കൃഷിവിളകൾ ആ മണ്ണിൽ നട്ടു. ദിവസങ്ങൾക്ക് ശേഷം ആ വിത്തുകൾ മുളച്ചു പൊന്തി. നാട്ടിൽ പച്ചപ്പ് തിരികെ എത്തി. എങ്ങും സന്തോഷത്തിന്റെ മുഖങ്ങൾ. വില്യം തന്റെ സ്വപ്നം നേടിയെടുത്തിരിക്കുന്നു. സമൃദ്ധിയും സന്തോഷവും ഗ്രാമത്തിൽ തിരികെ എത്തിയിരിക്കുന്നു.

0: പ്രിൻസിപ്പൽ വിളിച്ചിരിക്കുന്നു. നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ പ്രതിനിധികൾ വില്യമിന് സ്കോളർഷിപ്പ് നൽകുന്നുണ്ടെന്നും വലിയ യൂണിവേഴ്സിറ്റികൾ അവനെ കാത്തിരിക്കുന്നുണ്ടെന്നും അയാൾ അറിയിച്ചു. വില്യമിന്റെ സന്തോഷം അവന്റെ കുടുംബത്തിലും പടരുന്നു. താൻ നിർമ്മിച്ച വിൻഡ്മിൽ ടവറിന്റെ മുകളിൽ കയറി അവൻ തന്റെ ഗ്രാമത്തിന്റെ പച്ചപ്പ് ആസ്വദിക്കുന്നു. പ്രതീക്ഷാ നിർഭരമായ അവന്റെ മുഖം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആഫ്രിക്കൻ പശ്ചാത്തലമാക്കിയ ഈ മനോഹര ചിത്രം പൂർണ്ണമാകുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
11: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
12: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
11: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: എല്ലാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇന്ന് ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. അണുബോംബിന്റെ ഭീകരതയും അതിജീവനവും സമാധാനത്തിൻ്റെ ആവശ്യകതയും ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന നഗരം നാഗസാക്കി.

ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി. 16th century പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത്. 16th century മുതൽ 19th century വരെ ഈ നഗരം യൂറോപ്യന്മാരുടെ പ്രധാന താവളമായിരുന്നു. ആദ്യ സിനോ ജാപ്പനീസ് യുദ്ധത്തിലും റഷ്യ ജാപ്പനീസ് യുദ്ധത്തിലും ജാപ്പനീസ് ഇംപീരിയൽ നേവിയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ നാഗസാക്കി ചരിത്രത്തിൽ ഇടം നേടിയത് 2nd world war ആണവ യുദ്ധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരം എന്ന പേരിലാണ്. 1945 August 9 നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. 1945 August 9 രാവിലെ 11:02 ആ ദുരന്തം നടന്നത്. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണെങ്കിൽ നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്ന അണുബോംബായിരുന്നു. രണ്ടും അമേരിക്കയുടെ മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. രണ്ടിലും ആയിരങ്ങൾ ഉടനടി മരിച്ചു വീണു. പിന്നീട് റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ, പരിക്കുകൾ, അസ്വസ്ഥതകൾ തുടങ്ങിയവയാലും കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങി. അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം കോക്കുറ നഗരമായിരുന്നു. എന്നാൽ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്നു പുക തടസ്സം സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ലക്ഷ്യസ്ഥാനം നാഗസാക്കിയിലേക്ക് മാറ്റുകയായിരുന്നു. നഗരത്തിന് 4.5 mi ചുറ്റളവിലുള്ള സർവ്വതും നശിച്ചു. ഹിരോഷിമയിൽ അറ്റോമിക് ബോംബ് വർഷിച്ചിട്ടും ജപ്പാൻ പിൻവാങ്ങാത്തതിനാലാണ് നാഗസാക്കിയിൽ അടുത്ത ആക്രമണം അമേരിക്ക നടത്തിയത്. ഇതിനെ തുടർന്ന് 2nd September ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങി. ഇതോടെ 2nd world war അവസാനമായി. ഹിരോഷിമയും നാഗസാക്കിയും ഒരു ഓർമ്മപ്പെടുത്തലാണ്, യുദ്ധം ഒന്നിനുമൊരു പരിഹാരമല്ലെന്ന്. മനുഷ്യജീവിതത്തെ വിരൂപമാക്കുന്ന യുദ്ധങ്ങൾ ഇല്ലാതാകാനും ലോകമെമ്പാടും സമാധാനം പുലരാനും ഈ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: കുസൃതി കുപ്പ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഇന്ന് ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. അണുബോംബിൻ്റെ ഭീകരതയും അതിജീവനവും സമാധാനത്തിൻ്റെ ആവശ്യകതയും ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന നഗരം നാഗസാക്കി.

ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി. 16th century പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത്. 16th century മുതൽ 19th century വരെ ഈ നഗരം യൂറോപ്യന്മാരുടെ പ്രധാന താവളമായിരുന്നു. ആദ്യ സിനോ ജാപ്പനീസ് യുദ്ധത്തിലും റഷ്യ ജാപ്പനീസ് യുദ്ധത്തിലും ജാപ്പനീസ് ഇംപീരിയൽ നേവിയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ നാഗസാക്കി ചരിത്രത്തിൽ ഇടം നേടിയത് 2nd world war ആണവയുദ്ധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരം എന്ന പേരിലാണ്. 1945 August 9 നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. 1945 August 9 രാവിലെ 11:02 ആ ദുരന്തം നടന്നത്. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണെങ്കിൽ നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്ന അണുബോംബായിരുന്നു. രണ്ടും അമേരിക്കയുടെ മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. രണ്ടിലും ആയിരങ്ങൾ ഉടനടി മരിച്ചു വീണു. പിന്നീട് റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ, പരിക്കുകൾ, അസ്വസ്ഥതകൾ തുടങ്ങിയവയാലും കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങി. അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം കോക്കുറ നഗരമായിരുന്നു. എന്നാൽ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്ന പുക തടസ്സം സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ലക്ഷ്യസ്ഥാനം നാഗസാക്കിയിലേക്ക് മാറ്റുകയായിരുന്നു. നഗരത്തിന് 4.5 mile ചുറ്റളവിലുള്ള സർവ്വതും നശിച്ചു. ഹിരോഷിമയിൽ അറ്റോമിക് ബോംബ് വർഷിച്ചിട്ടും ജപ്പാൻ പിൻവാങ്ങാത്തതിനാലാണ് നാഗസാക്കിയിൽ അടുത്ത ആക്രമണം അമേരിക്ക നടത്തിയത്. ഇതിനെ തുടർന്ന് 2nd September ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങി. ഇതോടെ 2nd world war അവസാനമായി. ഹിരോഷിമയും നാഗസാക്കിയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. യുദ്ധം

0: ഇന്നിനുമൊരു പരിഹാരമല്ലെന്ന്. മനുഷ്യജീവിതത്തെ വിരൂപമാക്കുന്ന യുദ്ധങ്ങൾ ഇല്ലാതാകാനും ലോകമെമ്പാടും സമാധാനം പുലരാനും ഈ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വോച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
6: Radio Santhanam 90.4 FM il ippol kelkam Ganamandaram tayaraki avadharippikkunnathu Pradeep Aasramam sangeethika sahayam Adarsh Ajay.

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. യാദൃശികമായി എഴുതിയ ഒരു പാട്ട് സൂപ്പർ ഹിറ്റ് ആവുക. ആ കഥ പറയുന്നു സൂപ്പർ ഹിറ്റ് സംവിധായകൻ സത്യൻ അന്തിക്കാട്. 2000 റിലീസായ സൂപ്പർ ഹിറ്റ് സിനിമയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ജയറാമും സംയുക്താവർമ്മയും മുഖ്യ വേഷത്തിൽ അഭിനയിച്ച ചിത്രം സംവിധാനം ചെയ്തത് സത്യൻ അന്തിക്കാടാണ്. സിനിമയിൽ അനിയത്തിയുടെ കല്യാണത്തിന് ജയറാമിന് പാടാൻ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ഒരു ഭക്തിഗാനം വേണം. ചിത്രത്തിൻ്റെ ഗാനങ്ങളൊരുക്കാൻ കൈതപ്രത്തെയും സംഗീതം ചെയ്യാൻ ജോൺസൺ മാഷിനെയും നിശ്ചയിച്ചു. ഷൊർണൂരിൽ കമ്പോസിഷനും നിശ്ചയിച്ചു. ജോൺസൺ മാഷിനാണേൽ തിരക്കോട് തിരക്ക്, നിന്ന് തിരിയാൻ സമയമില്ല. മറ്റൊരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നും ഉടൻ തിരിച്ചയക്കാം എന്നുള്ള കണ്ടീഷനിൽ ജോൺസൺ മാഷിനെ ഈണം ചെയ്യിക്കാൻ സത്യൻ അന്തിക്കാട് കൊണ്ടുവന്നു. പക്ഷേ കൈതപ്ര എത്തിയിട്ടില്ല, ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുമില്ല. അപ്പോൾ ആരോ പറഞ്ഞറിഞ്ഞു പാട്ടെഴുതാൻ കൈതപ്രത്തെ മറ്റൊരു സംവിധായകൻ തട്ടിക്കൊണ്ടുപോയെന്ന്. ആകെ വിഷമിച്ചു സത്യൻ അന്തിക്കാട്. കൈതപ്രമില്ലെന്നറിഞ്ഞാൽ ജോൺസൺ മാഷ് പൊയ്ക്കളയും. സത്യൻ ആലോചിച്ചു എന്താണ് വഴി. ഡമ്മിയായി ഒരു പാട്ടെഴുതുക, ജോൺസനെ കൊണ്ട് ഈണവും ചെയ്യിക്കുക, എന്നിട്ട് കൈതപ്രം വരുമ്പോൾ വരികൾ എഴുതിച്ച് സത്യൻ എഴുതിയ വരികൾ മാറ്റുക. രണ്ടും കൽപ്പിച്ചു സത്യൻ പേന കയ്യിലെടുക്കുന്നു. സത്യൻ അന്തിക്കാടിൻ്റെ ഈരടികൾക്ക് സംഗീതം നൽകി ജോൺസൺ യാത്രയായി. കുറെ കഴിഞ്ഞ് കൈതപ്രം എത്തുന്നു. പാട്ടുകൾ കേട്ടപ്പോൾ വരികൾ മാറ്റാൻ സമ്മതിച്ചില്ല എന്ന് മാത്രം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1977 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഇതാ ഇവിടെ വരെ. സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായിരുന്ന പത്മരാജന്റെ തൂലികയിൽ വിരുന്ന ശക്തമായ തിരക്കഥയ്ക്ക് രംഗഭാഷ്യമൊരുക്കിയത് സൂപ്പർ ഹിറ്റ് സംവിധായകനായ IV ശശിയാണ്. കുട്ടനാട്ടിലെ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് പത്മരാജൻ കഥ പറഞ്ഞത്. യൂസഫ് അലിയുടെ 4 പാട്ടുകളുടെ ഈരടികൾക്ക് ദേവരാജൻ മാഷ് സംഗീതം നൽകി. എഡിറ്റിംഗ് അടക്കം സിനിമയുടെ ജോലികൾ പൂർണ്ണമായി തീർന്നു. അപ്പോഴാണ്

കട്ടാചനും ഐ വി ശശിക്കും പുതിയ ഒരാശയം, ഒരു പുതിയ പാട്ടുകൂടി പടത്തിൽ ഉൾക്കൊള്ളിക്കുക. ഷൂട്ടിംഗ് തീർന്നു പോയത് കൊണ്ട് ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ പാട്ട് കാണിക്കുക. പാട്ടെഴുതാൻ യൂസഫ് അലിയോട് ശശിയും പത്മരാജനും പറയുന്നു, ഇതാ ഇവിടെ വരെ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിൽ ഈ പേര് നായകൻ സോമന്റെ കഥാപാത്രം പല സീനുകളിലും പറയുന്നുണ്ട്. ആ പേര് വെച്ച് തുടങ്ങി ഒരു പാട്ടെഴുതുക. യൂസഫ് അലി ഈരടികൾ രചിക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃത്യമായി ദേവരാജൻ മാസ്റ്റർ ട്യൂണും ഒരുക്കി കൊടുത്തു. ഗാനം റെക്കോർഡ് ചെയ്ത് നേരെ ഷൂട്ടിംഗ് സംഘവുമായി ആലപ്പുഴയിലേക്ക് പത്മരാജനും ഐ വി ശശിയും ചെല്ലുന്നു. ഉച്ചവെയിലിന്റെ ആധിക്യം കുറഞ്ഞ് ആദിത്യൻ പകലണയാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്യാമറാമാൻ രാമചന്ദ്ര ബാബു ആ സീനുകൾ ഒപ്പിയെടുത്തു. പാട്ടിന്റെ അനുപല്ലവിയുടെ വരികൾ ഇങ്ങനെ: ഒരു നവസന്ദേശം എഴുതി ചേർക്കാൻ ഓമൽ പുലരി അണഞ്ഞു. വളരെ സുന്ദരമായ പ്രകൃതിയുടെ കലാവിരുന്ന് രാമചന്ദ്രൻ തന്റെ ക്യാമറ കണ്ണുകളാൽ നുകർന്നു. ഈരടികളിൽ പ്രകൃതി സൗന്ദര്യം ഒളിപ്പിച്ച ആ സുന്ദരമായ ഗാനം നമുക്ക് കേൾക്കാം. ഇതാ ഇതാ ഇവിടെ വരെ.

0: നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കൈതപ്രത്തിൻ്റെ മാന്ത്രിക വരികളിൽ ഔസേപ്പ

തന്റെ പ്രണയമധുരമായ ഈണത്തിൽ ലയിച്ചു ചേർന്ന ഒരു ഗാനമാണ് അടുത്തത്. വരികളേക്കാൾ മുൻപ് കോരിത്തരിപ്പിക്കുന്ന ഹമ്മിങ്ങാവും ആദ്യം കാതിൽ പതിയുക. പല്ലവിയുടെയും രണ്ടു ചരണങ്ങളുടെയും അറ്റത്ത് തുന്നിപ്പിടിപ്പിച്ച കസവുഞ്ഞൊറി പോലുള്ള ഹമ്മിങ്. പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെ: മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി. സൗമ്യമധുരമായി ഒഴുകുകയാണ് ചിത്രയും യേശുദാസും. ഈണത്തിൻ്റെയും ആലാപനത്തിൻ്റെയും അനുപമമായ ആ ഇന്ദ്രജാലം, മെലഡിയുടെ സുഖശീതളമായ ഒരു മഴപ്പെയ്ത്ത്. വർഷം 1992. സംവിധായകൻ കമൽ ആയുഷ്കാലം എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു. കമലിന് പ്രണയത്തിൽ ചാലിച്ചൊരു പാട്ട് വേണം. നായകൻ ജയറാമിൻ്റെയും നായിക മാധുവിൻ്റെയും പ്രണയം പാട്ടിലൂടെ പൂത്തുലയണം. കൈതപ്പുറം പാട്ടെഴുതാനിരിക്കുന്നു. കൂടെ ഈണമൊരുക്കാൻ ഔസേപ്പച്ചനും, സിറ്റുവേഷൻ പറഞ്ഞുകൊടുത്ത് കമലും. എത്ര ആലോചിച്ചിട്ടും കൈതപ്പുറത്തിന് വരികൾ കിട്ടുന്നില്ല. മൂവരും ഒന്നും മിണ്ടാതെ നിശബ്ദതയിലാണ്ടു. അവസാനം നീണ്ട നിശബ്ദതയെ ഭേദിച്ച് കമൽ ചോദിച്ചു: നിങ്ങളിങ്ങനെ മൗനമായിട്ടിരുന്നാൽ എങ്ങനാ പടം പുറത്തിറക്കണ്ടേ? ഇത് കേട്ടതും കൈതപ്പുറത്തിൻ്റെ മുഖം വിടർന്നു. ചാടി എഴുന്നേറ്റ് പറഞ്ഞു: കിട്ടി, ആദ്യ വരി കിട്ടി, മൗനം സ്വരമായി. പിന്നെ കൈതപ്പുറത്തിൻ്റെ തൂലികയ്ക്ക് വിശ്രമമുണ്ടായില്ല. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ, ഉണരും സ്മൃതിയലയിൽ എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. പ്രണയവും വാത്സല്യവും ഒഴുകി നിറയുന്ന വരികളും കൂടെ ഔസേപ്പച്ചൻ്റെ ഈണവും മേമ്പൊടിക്ക് ഹൃദയസ്പർശിയായ ആ ഹമ്മിങ്. എന്തുകൊണ്ട് തലമുറകൾക്കപ്പുറത്തേക്ക് വളരുന്നു ചില ഗാനങ്ങൾ എന്നാലോചിച്ചു നോക്കുമ്പോൾ ഈണത്തിലെ ആലാപനത്തിലെ മാന്ത്രികമായ ഫീൽ തന്നെയാവാം കാരണം. അതെ, അന്തരീക്ഷത്തിൽ യേശുദാസിൻ്റെയും ചിത്രയുടെയും ശബ്ദങ്ങൾ നിറയുന്നു. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. ഈ സൂപ്പർ ഹിറ്റ് ഗാനം രചിച്ചത് ആരെന്നറിയുമോ? മറ്റാരുമല്ല, സൂപ്പർ ഹിറ്റ് സംവിധായകൻ സാക്ഷാൽ സത്യൻ അന്തിക്കാട്. ഈ പാട്ട് പിറന്ന കഥയെക്കുറിച്ച് ഓർക്കാൻ മനസ്സിനെ 45 വർഷങ്ങൾ പിറകോട്ട് കൊണ്ടുപോകുന്നു സത്യൻ അന്തിക്കാട്. ചിത്രം സിന്ദൂരം. സത്യൻ അന്തിക്കാട് അന്ന് ഈ ചിത്രത്തിൻ്റെ സഹസംവിധായകനാണ്. സത്യൻ പറയുന്നു, എനിക്കന്ന് സ്വല്പം പാട്ടെഴുതുന്ന ശീലമുണ്ട്. ഇതറിഞ്ഞ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ഡോക്ടർ ബാലകൃഷ്ണനും സംവിധായകൻ JC പറഞ്ഞു, ഞാൻ പാട്ടെഴുതണം. എന്നിട്ട് അവർ പടത്തിൻ്റെ സിറ്റുവേഷനും പറഞ്ഞു തന്നു. നായിക ജയഭാരതി, പ്രണയകാമുകനായി നായകൻ വിൻസെൻ്റ്. ഒരു നാൾ നായകൻ അറിയുന്നു തനിക്ക് മാരകമായ ലുക്കീമിയ രോഗമാണ്. അയാൾ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു. ഇതറിഞ്ഞിട്ടും നായിക പിന്മാറാൻ തയ്യാറല്ല. അത്രയ്ക്ക് അടുത്തുപോയി. നായിക നായകനോട് അപേക്ഷിക്കുന്നു ഒരു നിമിഷമെങ്കിലും തന്നെ ഒപ്പം ജീവിക്കാൻ സമ്മതിക്കണമെന്ന്. ആ അപേക്ഷയിൽ നിന്നാണ് ഞാൻ പാട്ടിൻ്റെ ഈരടികൾ രൂപപ്പെടുത്തിയത്. മനസ്സിൽ തോന്നിയ വരികൾ അപ്പോൾ തന്നെ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചു. ഇനി അനുപല്ലവി വേണം. അടുത്ത വരികളും കുറിച്ചു. നീലാംബരത്തിലെ നീരത കന്യകകൾ നിൻ നീലമിഴി കണ്ടു മുഖം കുനിച്ചു. അടുത്ത വരി ഇങ്ങനെ, ആ നീലമിഴികളിൽ ഒരു നവസ്വപ്നമായി നിർമ്മലെ എന്നനുരാഗം തളിർത്തുവെങ്കിൽ. ഇങ്ങനെ എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ കാമുകി നിർമ്മലയുടെ രൂപമായിരുന്നു. ATUMARന്റെ ഈണങ്ങളിൽ, ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ആലാപന മികവിൽ ഗാനാസ്വാദകർ ആ ഗാനം ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു. ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോൾ സന്തോഷസൂചകമായി തിരക്കഥാകൃത്ത് ഡോക്ടർ ബാലകൃഷ്ണൻ സ്വന്തം കയ്യിൽ നിന്ന് തൻ്റെ വാച്ചഴിച്ചെടുത്ത് സത്യൻ അന്തിക്കാടിന് കൊടുത്തു. നമുക്ക് കേൾക്കാം. ഒരു നിമിഷം തരൂ നിന്നിലറിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ.

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം പരിപാടി എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12-നും ബുധൻ രാത്രി 8-നും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
7: സർക്കാർ എക്കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദ്ധതി ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസത്തിന് കൂടുതൽ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്ന ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അർജുൻ നായങ്കിയെ പിടികൂടിയ പശ്ചാത്തലത്തിൽ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
8: ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിൽ ഒന്നും ഒരു വിട്ടുവീഴ്ചയിലും ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആരെ അനുവദിക്കില്ല. കേരളം സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്.
7: കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലകളിൽ മന്ത്രിമാരായ M ലിജുവും T സിദ്ദിഖും സന്ദർശനം നടത്തി. KC വേണുഗോപാൽ MP, റെജി ചെറിയാൻ MLA, ജില്ലാ കളക്ടർ ഷാജി വി നായർ, കുട്ടനാട്ടിലെ ജനപ്രതിനിധികൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച സംഘം അടിയന്തര ആശ്വാസ നടപടികൾ ഉറപ്പു നൽകി. തുടർന്ന് കർഷകരുടെയും ദുരിതബാധിതരുടെയും പ്രത്യേക യോഗം ചേർന്നു. പുനഃകൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സഹകരണ കൃഷി ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് പ്രത്യേക യോഗം ചേരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പുകളും സർക്കാർ നിർദ്ദേശവും കർശനമായി പാലിക്കണമെന്ന് മന്ത്രി AP അനിൽകുമാർ. നിലവിൽ 370 ക്യാമ്പുകളിലായി 39,922 പേരാണുള്ളത്. ജില്ലാതല കൺട്രോൾ റൂമുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
7: കർക്കിടകവാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് കർക്കിടകവാവ്. തിരുവനന്തപുരം, തിരുവല്ലം, പരശുരാമ ക്ഷേത്രം, എറണാകുളം, ആലുവ, മണപ്പുറം, വയനാട്, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം, തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രം

0: തിരുവനന്തപുരം, വർക്കല, പാപനാശം, കടൽത്തീരം, കണ്ണൂർ, പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. മഴ സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. നെല്ലുവില ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കാൻ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന ബോണസ് ഇനത്തിൽ 150 കോടി രൂപ കൂടി അനുവദിച്ചു. പാലക്കാട് ജില്ലയിൽ 306 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇനി 156 കോടി രൂപ കൂടി അനുവദിച്ചാൽ മാത്രമേ ജില്ലയിൽ നെല്ലുവില പൂർണ്ണമായും നൽകാനാവൂ. നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടും മുൻകാല കണക്കുകളും ഹാജരാക്കാത്തതിനാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള താങ്ങുവിലയും ലഭിക്കാത്ത സാഹചര്യമാണ്. ഇതിനായി ഓഡിറ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് സപ്ലൈക്കോക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഓണത്തിന് മുൻപ് കർഷകർക്ക് നെല്ലുവില ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: നീറ്റ് PG പ്രവേശന പരീക്ഷയ്ക്ക് സംസ്ഥാനത്തു നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സുധാകരൻ MP കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് കത്തയച്ചു. പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് സംസ്ഥാന തലത്തിലുള്ള മുൻഗണനകളാണ് ഇത്തവണ അപേക്ഷയിൽ ചോദിച്ചിരുന്നത്. ഇതിന്റെ ഫലമായി ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലാണ് കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ മാസം 30 പരീക്ഷ. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി വയനാട്ടിലെ കർഷകർ. മഴക്കാലമായതോടെ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് കാട്ടാനകൾ. അടിയന്തരമായി കാട്ടാനകളെ തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: നിത്യവും കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖല ഇറങ്ങുകയും കൃഷികൾ നശിപ്പിക്കുന്നതും വയനാട്ടിലെ പതിവ് സംഭവമായി. ഇതോടെ വയനാട്ടിലെ കർഷകർ ആശങ്കയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി തലപ്പുഴയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയും ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയുമാണ്. ഇതിനു പുറമെ വൈത്തിരി, തൈലക്കുന്ന് മേഖലയിൽ കഴിഞ്ഞ ഒരു മാസമായി ഇറങ്ങിയ 3 കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്തു.
0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. രാവിലെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ കിയാൻഷിയെ 14-21, 21-14, 21-14 എന്ന സ്കോറിനാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. PSC വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണനെ കണ്ടെത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ സംഭവസ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഗൌതം കൃഷ്ണന് വേണ്ടിയുള്ള തിരച്ചിലിനായി എത്തുന്നുണ്ട്. 2025 സംസ്ഥാന കർഷക പുരസ്കാര ജേതാക്കളെ മന്ത്രി ടി സിദ്ദിഖ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. കർഷകരുടെ അധ്വാനത്തിനും കാർഷിക മേഖലയിലെ മികച്ച മാതൃകകൾക്കും അംഗീകാരം നൽകുന്നതിനാണ് പുരസ്കാരം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്, അർബൻ റൂഫ് ടോപ്പ് ഫാർമർ, ഉദ്യാന ശ്രേഷ്ഠ എന്നിങ്ങനെയാണ് 3 പുതിയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്ന സന്ദേശവുമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ആലപ്പുഴയിൽ നിർവഹിക്കും. ഓരോ കേരളീയ ഭവനത്തിലും കുറഞ്ഞത് ഒരു കയർ ഉൽപ്പന്നമെങ്കിലും എത്തിക്കുക എന്നതാണ് 6 നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ നാളെ ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണം നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എക്കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലയിൽ സന്ദർശനം നടത്തി മന്ത്രിമാരായ MLijuവും TC Siddiqum. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

ഇന്ന് ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. അണുബോംബിൻ്റെ ഭീകരതയും അതിജീവനവും സമാധാനത്തിൻ്റെ ആവശ്യകതയും ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന നഗരം നാഗസാക്കി.

ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി. 16th century പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത്. 16th century മുതൽ 19th century വരെ ഈ നഗരം യൂറോപ്യന്മാരുടെ പ്രധാന താവളമായിരുന്നു. ആദ്യ സിനോ ജാപ്പനീസ് യുദ്ധത്തിലും റഷ്യ ജാപ്പനീസ് യുദ്ധത്തിലും ജാപ്പനീസ് ഇംപീരിയൽ നേവിയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ നാഗസാക്കി ചരിത്രത്തിൽ ഇടം നേടിയത് 2nd world war ആണവയുദ്ധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരം എന്ന പേരിലാണ്. 1945 August 9 നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. 1945 August 9 രാവിലെ 11:02 ആ ദുരന്തം നടന്നത്. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണെങ്കിൽ നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്ന അണുബോംബായിരുന്നു. രണ്ടും അമേരിക്കയുടെ മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. രണ്ടിലും ആയിരങ്ങൾ ഉടനടി മരിച്ചു വീണു. പിന്നീട് റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ, പരിക്കുകൾ, അസ്വസ്ഥതകൾ തുടങ്ങിയവയാലും കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങി. അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം കോക്കുറ നഗരമായിരുന്നു. എന്നാൽ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്നു പുക തടസ്സം സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ലക്ഷ്യസ്ഥാനം നാഗസാക്കിയിലേക്ക് മാറ്റുകയായിരുന്നു. നഗരത്തിന് 4.5 mi ചുറ്റളവിലുള്ള സർവ്വതും നശിച്ചു. ഹിരോഷിമയിൽ അറ്റോമിക് ബോംബ് വർഷിച്ചിട്ടും ജപ്പാൻ പിൻവാങ്ങാത്തതിനാലാണ് നാഗസാക്കിയിൽ അടുത്ത ആക്രമണം അമേരിക്ക നടത്തിയത്. ഇതിനെ തുടർന്ന് 2nd September ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങി. ഇതോടെ 2nd world war അവസാനമായി. ഹിരോഷിമയും നാഗസാക്കിയും ഒരു ഓർമ്മപ്പെടുത്തലാണ് യുദ്ധം ഒന്നിനുമൊരു പരിഹാരമല്ലെന്ന്. മനുഷ്യജീവിതത്തെ വിരൂപമാക്കുന്ന യുദ്ധങ്ങൾ ഇല്ലാതാകാനും ലോകമെമ്പാടും സമാധാനം പുലരാനും ഈ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു.

0: ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ധീരദേശാഭിമാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ള പ്രമുഖർ. സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ലൈഫ് കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാൽഹയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെ ഹർഘർ തിരംഗ പ്രചാരണം നീണ്ടുനിൽക്കും. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നത് പൌരന്മാരിൽ രാജ്യസ്നേഹവും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്വവും വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളതെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു.
1: I am delighted to note that this Hargar Tiranga campaign has evolved into a nationwide people's movement. Every household that proudly displays the national flag sends a powerful message of patriotism, unity and our collective responsibility. It creates the nationalism and patriotism.
0: സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലി അർപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ അവർ രാജ്യത്തെ ഒന്നിപ്പിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ധീരത ഓരോ ഇന്ത്യക്കാരനും എക്കാലവും പ്രചോദനമായി നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ, സാങ്കേതിക വിദ്യ, സമയബന്ധിതമായ പ്രവർത്തനം, വിശ്വാസം എന്നീ 3 പ്രധാന സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ ഒരു സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതുച്ചേരി പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ശ്രീ ഷാ.
2: भारत सरकार ने अंग्रेजों के बनाई हुई दंड संहिता को बदलकर 3 भारतीय न्याय संहिताओं को लागू किया है. ये न्याय संहिताओं की सोच नागरिकों को न्याय दिलाने के लिए केंद्रित, तकनीक सक्षम और समयबद्ध बनाने की है. ये तीनों न्याय संहिताएं टेक्नोलॉजी, टाइमलाइन और ट्रस्ट, ये 3 पिल्लर पर खड़ी की गई है.
0: മദ്രാസ്, കൊൽക്കത്ത, മധ്യപ്രദേശ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 30 ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മദ്രാസ് ഹൈക്കോടതിയിലാണ് ഏറ്റവും കൂടുതൽ പേർ നിയമിതരായത്. നിയമനീതി മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം 20 അഭിഭാഷകരും 10 ജുഡീഷ്യൽ ഓഫീസർമാരും നിയമിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായും സുപ്രീംകോടതി കൊളിജിയവുമായും കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് ഈ നിയമനങ്ങൾ നടത്തിയത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാൽഹയ്ക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ ക്യുയാനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ചൈനയിലെ ഹെഫേയിൽ നടക്കുന്ന 9th വേൾഡ് ബ്രിഡ്ജ് ഫെഡറേഷൻ യൂത്ത് ട്രാൻസ്നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് സ്വർണം. അണ്ടർ 31 പേയേഴ്സ് വിഭാഗത്തിലാണ് ഇന്ത്യയുടെ സാക്നിക് റോയ്, സൈന്ദൻ കുഷാരി എന്നിവർ സ്വർണ്ണ മെഡൽ നേടിയത്. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ മുൻഗണനയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ എപ്പോഴുമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പല ഊരുകളിലും ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന പരാതി പരിഹരിക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓണക്കാലം മുൻനിർത്തി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ലിസ്റ്റുകൾ പ്രകാരം ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഉൾപ്പെടെ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ശ്രീ ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂരിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ നഗരത്തിനടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ വെച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് അർജുനെ പിടികൂടിയത്. ഒളിവിലിരുന്ന് സമൂഹമാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിക്കും പോലീസിനുമെതിരെ ഇയാൾ വെല്ലുവിളി നടത്തിയിരുന്നു. ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ ബൈതരനി, സലന്തി എന്നീ നദികളിലെ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിലെ പ്രതികൂല കാലാവസ്ഥ കാരണം പഹൽഗാം ബാൽത്താൽ റൂട്ടുകളിലെ അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജില്ലാതല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതികളെ തുടർന്ന് സംസ്ഥാനത്തുടനീളം 370 ക്യാമ്പുകളിലായി 39,922 പേരാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണനെ കണ്ടെത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ സംഭവസ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഗൌതം കൃഷ്ണനു വേണ്ടിയുള്ള തെരച്ചിലിനായി എത്തുന്നുണ്ട്. പി എസ് സി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. മലപ്പുറം ചെമ്മാട് തലപ്പാറ റോഡിലുള്ള സ്വകാര്യ കമ്പനി വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഇന്നലെ മഞ്ചേരിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച കർണാടകയിലെ വിജയപുരയിൽ നിന്ന് 3 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് NIA അറസ്റ്റ് ചെയ്തിരുന്നു. ആയുധ ഉൽപാദനവും വിതരണവും വേഗത്തിലാക്കാൻ US പ്രതിരോധ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി പെന്റഗൺ. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ ആയുധശേഖരം കുറയുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. ഉൽപാദനം വിപുലീകരിക്കുന്നതിനായി പ്രമുഖ പ്രതിരോധ കരാറുകാരുമായും സാങ്കേതികവിദ്യ കമ്പനികളുമായും പെന്റഗൺ പ്രാഥമിക കരാറുകൾ ഒപ്പിട്ടു. ചൈനയിലെ ഷാങ്ഹായിൽ 2 വിമാനത്താവളങ്ങളിൽ നിന്ന് 1,300-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ഡോൾഫിൻ ചുഴലിക്കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് 3,00,000-ലധികം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ധീര ദേശാഭിമാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ള പ്രമുഖർ. സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നിന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
4: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച്

0: भारत सरकार का लक्ष्य सोलर पावर से बिजली बिल जीरो करने का भी है।
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really? We can grow together.
9: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
10: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
11: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. അണുബോംബിൻ്റെ ഭീകരതയും അതിജീവനവും സമാധാനത്തിൻ്റെ ആവശ്യകതയും ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന നഗരം നാഗസാക്കി.

ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി. 16th century പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത്. 16th century മുതൽ 19th century വരെ ഈ നഗരം യൂറോപ്യന്മാരുടെ പ്രധാന താവളമായിരുന്നു. ആദ്യ സിനോ ജാപ്പനീസ് യുദ്ധത്തിലും റഷ്യ ജാപ്പനീസ് യുദ്ധത്തിലും ജാപ്പനീസ് ഇംപീരിയൽ നേവിയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ നാഗസാക്കി ചരിത്രത്തിൽ ഇടം നേടിയത് 2nd world war ആണവ യുദ്ധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരം എന്ന പേരിലാണ്. 1945 August 9 നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. 1945 August 9 രാവിലെ 11:02 ആ ദുരന്തം നടന്നത്. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണെങ്കിൽ നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്ന അണുബോംബായിരുന്നു. രണ്ടും അമേരിക്കയുടെ മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. രണ്ടിലും ആയിരങ്ങൾ ഉടനടി മരിച്ചു വീണു. പിന്നീട് റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ, പരിക്കുകൾ, അസ്വസ്ഥതകൾ തുടങ്ങിയവയാലും കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങി. അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം കോക്കുറ നഗരമായിരുന്നു. എന്നാൽ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്നു പുക തടസ്സം സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ലക്ഷ്യസ്ഥാനം നാഗസാക്കിയിലേക്ക് മാറ്റുകയായിരുന്നു. നഗരത്തിന് 4.5 mi ചുറ്റളവിലുള്ള സർവ്വതും നശിച്ചു. ഹിരോഷിമയിൽ അറ്റോമിക് ബോംബ് വർഷിച്ചിട്ടും ജപ്പാൻ പിൻവാങ്ങാത്തതിനാലാണ് നാഗസാക്കിയിൽ അടുത്ത ആക്രമണം അമേരിക്ക നടത്തിയത്.

ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 2 ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങി. ഇതോടെ 2 മഹായുദ്ധത്തിനും അവസാനമായി. ഹിരോഷിമയും നാഗസാക്കിയും ഒരു ഓർമ്മപ്പെടുത്തലാണ്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന്. മനുഷ്യജീവിതത്തെ വിരൂപമാക്കുന്ന യുദ്ധങ്ങളില്ലാതാകാനും ലോകമെമ്പാടും സമാധാനം പുലരാനും ഈ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: நீ

0: പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളുടെ നിരോധനം, ഇത്തരം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും സംബന്ധിച്ച നിയന്ത്രണം, പുകയില ഉൽപ്പന്നങ്ങളുടെ ദൂഷ്യഫലങ്ങൾ സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പുകളുടെ പ്രദർശനം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവയുടെ വിൽപ്പന നടത്തുന്നതിലുള്ള നിരോധനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില ഉൽപ്പന്നങ്ങളുടെ വ്യാപാര നിരോധനം ഒക്കെയും ഈ നിയമത്തെ തുടർന്ന് നിലവിൽ വന്ന നിബന്ധനകളാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമായ അനുച്ഛേദം 22 ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ അറസ്റ്റിനെ സംബന്ധിക്കുന്നതാണ്. 1, അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ വ്യക്തിയെ അറിയിക്കുക. 2, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി തീരുമാനിക്കുന്ന അഭിഭാഷകനുമായി ചർച്ച ചെയ്യാനുള്ള അനുവാദം നൽകുക. 3, അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കുക. 4, മജിസ്ട്രേറ്റിന്റെ അനുവാദമില്ലാതെ 24 മണിക്കൂറിന് ശേഷവും അറസ്റ്റ് ചെയ്ത ആളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാതിരിക്കുക എന്നിവയാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികളെ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ സൂക്ഷിക്കാൻ അനുവദിക്കുന്ന നിയമങ്ങളും ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. കരുതൽ തടങ്കൽ അഥവാ പ്രിവന്റീവ് ഡിറ്റൻഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കരുതൽ തടങ്കൽ നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് സഖാവ് AKG ആയിരുന്നു. കരുതൽ തടങ്കൽ നിയമപ്രകാരം ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ 3 മാസത്തിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കാൻ പാടില്ല എന്നതാണ് നിയമം. 3 മാസത്തിന് ശേഷവും കരുതൽ തടങ്കൽ തുടരണമെങ്കിൽ നിയമം അനുശാസിക്കുന്ന പ്രത്യേക അനുമതികൾ ആവശ്യമാണ്. ദേശീയ സുരക്ഷ ഉറപ്പാക്കുവാൻ നാഷണൽ സെക്യൂരിറ്റീസ് ആക്ട് പ്രകാരവും രാഷ്ട്രത്തിന്റെ പരമാധികാരം, തീവ്രവാദ നിരോധനം ഇവ ലക്ഷ്യമാക്കി UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരവും രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിന് ഭീഷണിയാകുന്ന കള്ളക്കടത്ത് തടയുന്നതിനായി കൊഫെപോസ കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ആക്ട് നിയമം അനുസരിച്ചും കരുതൽ തടങ്കൽ അനുവദനീയമാണ്. 3. മൗലിക അവകാശമായ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ച് വിശദീകരിക്കുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 23, 24. മനുഷ്യ കച്ചവടം അഥവാ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, നിർബന്ധിത തൊഴിൽ ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിപ്പിച്ച് പണിയെടുക്കുന്ന സമ്പ്രദായമാണിത്. മതിയായ വേതനം നൽകാതെ പണിയെടുപ്പിക്കുക, ബേഗർ എന്ന് ഇതറിയപ്പെടും. സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിച്ചുള്ള അസാൻമാർഗീയ പ്രവൃത്തികൾ ഒക്കെയും നിരോധിച്ചിരിക്കുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 23. ഏറെ പ്രശസ്തമായ ഏഷ്യാഡ് വർക്കേഴ്സ് കേസിൽ ഏഷ്യൻ ഗെയിംസ് മത്സരം നടന്ന ഏഷ്യാഡ് വില്ലേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട തൊഴിലാളികൾക്ക് നിയമാനുസൃത വേതനം നൽകാതിരുന്നത് ആർട്ടിക്കിൾ 23 പ്രകാരം നിരോധിച്ചിരിക്കുന്ന നിർബന്ധിത തൊഴിൽ വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് കോടതി കണ്ടെത്തുകയും അവർക്ക് നിയമാനുസൃതമായ വേതനം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ചൈൽഡ് ലേബർ അഥവാ ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ 24 ഉറപ്പു നൽകുന്നത്. അപായകരമായ പ്രവർത്തന രീതി ഹസാഡസ് പ്രോസസ് അവലംബിച്ച് പ്രവർത്തിക്കുന്ന ഫാക്ടറികളിലും ഖനികളിലും സമാന തൊഴിലിടങ്ങളിലും 14 വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കരുത് എന്ന നിർദ്ദേശമാണ് അനുച്ഛേദം 24 അടങ്ങിയിരിക്കുന്നത്. MC മേത്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന സുപ്രധാന വിധിന്യായത്തിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശിവകാശിയിലെ തീപ്പെട്ടി കമ്പനികളിൽ പണിയെടുത്തിരുന്ന 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ബാലവേല നിരോധിക്കുകയും ഒപ്പം അവരുടെ വിദ്യാഭ്യാസ പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. June 12 ബാലവേല നിരോധന ദിനമായും July 30 ആഗോള മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായും ആചരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഭരണഘടനയുടെ 19 മുതൽ 22 വരെ അനുച്ഛേദങ്ങളായി വിവരിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ചും അനുച്ഛേദങ്ങൾ 23-ലും 24-ലുമായി പ്രതിപാദിച്ചിരിക്കുന്ന ചൂഷണത്തിനെതിരായുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ വിവരണമാണ്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്,

0: ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: This is Radio Santanam 90.4 FM. Stay tuned.
3: ഇന്ന് ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. അണുബോംബിന്റെ ഭീകരതയും അതിജീവനവും സമാധാനത്തിന്റെ ആവശ്യകതയും ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന നഗരം നാഗസാക്കി.

ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി. 16th century പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത്. 16th century മുതൽ 19th century വരെ ഈ നഗരം യൂറോപ്യന്മാരുടെ പ്രധാന താവളമായിരുന്നു. ആദ്യ സിനോ ജാപ്പനീസ് യുദ്ധത്തിലും റഷ്യ ജാപ്പനീസ് യുദ്ധത്തിലും ജാപ്പനീസ് ഇംപീരിയൽ നേവിയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ നാഗസാക്കി ചരിത്രത്തിൽ ഇടം നേടിയത് 2nd world war ആണവയുദ്ധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരം എന്ന പേരിലാണ്. 1945 August 9 നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. 1945 August 9 രാവിലെ 11:02 ആ ദുരന്തം നടന്നത്. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണെങ്കിൽ നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്ന അണുബോംബായിരുന്നു. രണ്ടും അമേരിക്കയുടെ മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. രണ്ടിലും ആയിരങ്ങൾ ഉടനടി മരിച്ചു വീണു. പിന്നീട് റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ, പരിക്കുകൾ, അസ്വസ്ഥതകൾ തുടങ്ങിയവയാലും കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങി. അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം കോക്കുറ നഗരമായിരുന്നു. എന്നാൽ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്ന പുക തടസ്സം സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ലക്ഷ്യസ്ഥാനം നാഗസാക്കിയിലേക്ക് മാറ്റുകയായിരുന്നു. നഗരത്തിന് 4.5 mi ചുറ്റളവിലുള്ള സർവ്വതും നശിച്ചു. ഹിരോഷിമയിൽ അറ്റോമിക് ബോംബ് വർഷിച്ചിട്ടും ജപ്പാൻ പിൻവാങ്ങാത്തതിനാലാണ് നാഗസാക്കിയിൽ അടുത്ത ആക്രമണം അമേരിക്ക നടത്തിയത്. ഇതിനെ തുടർന്ന് 2nd September ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങി. ഇതോടെ 2nd world war അവസാനമായി. ഹിരോഷിമയും നാഗസാക്കിയും ഒരു ഓർമ്മപ്പെടുത്തലാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന്. മനുഷ്യജീവിതത്തെ വിരൂപമാക്കുന്ന യുദ്ധങ്ങൾ ഇല്ലാതാകാനും ലോകമെമ്പാടും സമാധാനം പുലരാനും ഈ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: ഇന്നൊരു കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐശോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലും

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഒമ്പത് നാഗസാക്കി ദിനം. അണുബോംബിന്റെ ഭീകരതയും അതിജീവനവും സമാധാനത്തിന്റെ ആവശ്യകതയും ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന നഗരം നാഗസാക്കി.

0: ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി. 16th century പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത്. 16th century മുതൽ 19th century വരെ ഈ നഗരം യൂറോപ്യന്മാരുടെ പ്രധാന താവളമായിരുന്നു. ആദ്യ സിനോ ജാപ്പനീസ് യുദ്ധത്തിലും റഷ്യ ജാപ്പനീസ് യുദ്ധത്തിലും ജാപ്പനീസ് ഇംപീരിയൽ നേവിയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ നാഗസാക്കി ചരിത്രത്തിൽ ഇടം നേടിയത് 2nd world war ആണവയുദ്ധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരം എന്ന പേരിലാണ്. 1945 August 9 നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. 1945 August 9 രാവിലെ 11:02 ആ ദുരന്തം നടന്നത്. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണെങ്കിൽ നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്ന അണുബോംബായിരുന്നു. രണ്ടും അമേരിക്കയുടെ മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. രണ്ടിലും ആയിരങ്ങൾ ഉടനടി മരിച്ചു വീണു. പിന്നീട് റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ, പരിക്കുകൾ, അസ്വസ്ഥതകൾ തുടങ്ങിയവയാലും കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങി. അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം കോക്കുറ നഗരമായിരുന്നു. എന്നാൽ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്നു പുക തടസ്സം സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ലക്ഷ്യസ്ഥാനം നാഗസാക്കിയിലേക്ക് മാറ്റുകയായിരുന്നു. നഗരത്തിന് 4.5 mi ചുറ്റളവിലുള്ള സർവ്വതും നശിച്ചു. ഹിരോഷിമയിൽ അറ്റോമിക് ബോംബ് വർഷിച്ചിട്ടും ജപ്പാൻ പിൻവാങ്ങാത്തതിനാലാണ് നാഗസാക്കിയിൽ അടുത്ത ആക്രമണം അമേരിക്ക നടത്തിയത്. ഇതിനെ തുടർന്ന് 2nd September ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങി. ഇതോടെ 2nd world war അവസാനമായി. ഹിരോഷിമയും നാഗസാക്കിയും ഒരു ഓർമ്മപ്പെടുത്തലാണ്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന്. മനുഷ്യജീവിതത്തെ വിരൂപമാക്കുന്ന യുദ്ധങ്ങളില്ലാതാകാനും ലോകമെമ്പാടും സമാധാനം പുലരാനും ഈ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യും.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
7: Community Radio Santhanam 90.4 FM il ippol kelkam gaana veedi tayaraki avadhirippikkunnathu Dr. Srija Anil, sangeethika sahayam Shyam Das.
8: ഹലോ, നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്. റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് സ്വാഗതം. ഇമ്പമേറിയ ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ഒരു കുടക്കീഴിൽ 1985 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് ഫിലിം ജോഷിയുടെ സംവിധാനം, ശങ്കർ, മാധവി, നെടുമുടി വേണു എന്നിവർ പ്രധാന വേഷങ്ങളിൽ, കഥാ തിരക്കഥ കലൂർ ഡെന്നിസ്, AR മുകേഷ് എന്നിവർ ചേർന്ന്. ഇതിലെ ഗാനങ്ങൾ മികച്ചവയാണ്. പൂവച്ചൽ ഖാദറിന്റെ ഇമ്പമാർന്ന വരികൾ, പ്രണയിക്കാൻ അനുവാദം ചോദിക്കുന്ന ഈ വരികൾ എഴുതിയ കവി അനുഗ്രഹീതൻ തന്നെ. ഇഷ്ടം ഇത്രയും മനോഹരമായി അറിയിക്കുന്ന ഒരു ഗാനം മലയാളത്തിലില്ല. ജോൺസൺ മാസ്റ്റർ കല്യാണി രാഗത്തിൽ ഈണം നൽകിയ ഗാനം, മാസ്റ്ററുടെ മാജിക്. ഗാനഗന്ധർവന്റെ ആലാപനം കൂടിയായപ്പോൾ പ്രണയ നിർഭരമായി.

ിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ഫാസിലിന്റെ രചനയും സംവിധാനവും ഭരത് ഗോപി, മോഹൻലാൽ, ശാലിനി, സംഗീത നായിക്, പൂർണിമ ജയറാം എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. സിനിമയുടെ പേര് എന്റെ മാമാട്ടുകുട്ടിയമ്മയ്ക്ക് എന്നായിരുന്നുവെങ്കിലും സിനിമയുടെ പോസ്റ്റർ അടിച്ചപ്പോൾ പേര് മാറി എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്നാണ് അച്ചടിച്ചു വന്നത്. പോസ്റ്ററിൽ വന്ന മാമാട്ടിക്കുട്ടിയമ്മ എന്ന പേര് ചലച്ചിത്രത്തിലുള്ള മാമാട്ടുകുട്ടിയമ്മ എന്ന പേരിനേക്കാൾ പ്രശസ്തമാവുകയും ചെയ്തു. ബേബി ശാലിനിയുടെ ആദ്യ ചിത്രം, ബിച്ചു തിരുമല സാറിന്റെ മനോഹരമായ വരികൾ, ജെറി അമൽദേവ് എന്ന മഹാനായ സംഗീത സംവിധായകന്റെ ഈണം, കെ എസ് ചിത്രയുടെ അതിസുന്ദരമായ ആലാപനം, ചിത്ര ചേച്ചിയുടെ കരിയർ മാറ്റിമറിച്ച ഗാനം.

0: നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. മൗനരാഗം 1986 റിലീസായ തമിഴ് റൊമാൻറ്റിക് നാടക ചലച്ചിത്രമാണ് മൗനരാഗം. മണിരത്നം രജനിയും സംവിധാനവും നിർവഹിച്ച ചിത്രം. ചിത്രത്തിൽ മോഹൻ, രേവതി എന്നിവരാണ് പ്രധാന വേഷത്തിൽ. കാർത്തിക് അതിഥി വേഷത്തിൽ എത്തുന്നു. മരിച്ചുപോയ കാമുകന്റെ ഓർമ്മയിൽ ജീവിക്കുന്നുവെങ്കിലും അവളുടെ പിതാവ് അറേഞ്ച് ചെയ്ത വിവാഹത്തിന് നിർബന്ധിതയായ ദിവ്യ എന്ന സ്വതന്ത്ര മനസ്സുള്ള കോളേജ് പെൺകുട്ടിയുടെ ജീവിതമാണ് സിനിമ പറയുന്നത്. ഭൂതകാലത്തെ മുറുകെ പിടിക്കുന്നതിനും വർത്തമാനകാലവുമായി പൊരുത്തപ്പെടുന്നതിനും ഇടയിലുള്ള ദിവ്യയുടെ ആന്തരിക സംഘർഷമാണ് കഥ പിന്തുടരുന്നത്. വാലിയുടെ അർത്ഥവത്തായ വരികൾക്ക് മാസ്ട്രോ ഇളയരാജയുടെ സംഗീതം, ജാനകി അമ്മയുടെ തേനൂർന്ന ആലാപനം, ആ എവർഗ്രീൻ തമിഴ് സോങ്,
1: ചിന്ന ചിന്ന വണ്ണക്കുയിൽ കുഞ്ചി കുഞ്ചി കൂവുതമ്മ പുരിയാത ആനന്ദം

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഗാനവീഥിയിലെ അടുത്ത ഗാനത്തിലേക്ക്. ഉണ്ണികളെ ഒരു കഥ പറയാം. 1987 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. കമലിന്റെ കഥയ്ക്ക് ജോൺ പോളിന്റെ തിരക്കഥ. മോഹൻലാലും കാർത്തികയും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. അനാഥനായ എബിയുടെ റോളാണ് മോഹൻലാൽ ചെയ്തത്. അനാഥരായ കുറെ കുട്ടികളുടെ സംരക്ഷണം എബി ഏറ്റെടുക്കുന്നു ഈ ചിത്രത്തിൽ. സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ഉണ്ണികളെ ഒരു കഥ പറയാം. 37 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയുടെ അഭിനേതാക്കളും അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരും ഒന്നിച്ചു ചേർന്ന് ഒരു ഗെറ്റ് ടുഗദർ നടത്തിയിരുന്നു 7 മാസം മുമ്പ്. മനോഹരമായ പരിപാടി. 37 വർഷങ്ങൾക്ക് ശേഷം ഉണ്ണികളോടൊപ്പം ലാലേട്ടനും കാർത്തികയും. ബിച്ചു തിരുമലയുടെ സുന്ദരമായ ജീവനുള്ള വരികൾ. ഔസേപ്പച്ചന്റെ തനതായ ഈണം. നൊസ്റ്റാൾജിക് എവർഗ്രീൻ സോങ്. ദാസേട്ടന്റെ മനോഹരമായ ആലാപനം.
2: ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലിൻ കഥ പറയാം.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്, എന്റെ സൂര്യപുത്രിക്ക്. 1991 തിയേറ്ററിലെത്തിയ മലയാള ചലച്ചിത്രം. ഫാസിലിന്റെ തിരക്കഥയും സംവിധാനവും. വൻ ഹിറ്റായിരുന്നു സിനിമ. മികച്ച സാമ്പത്തിക വിജയവും നേടി. സുരേഷ് ഗോപി, അമല, ശ്രീവിദ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വേഷമിട്ടു. പൊട്ടിത്തെറിച്ച ഒരു മരങ്കേറി പെണ്ണായി അമല തകർത്തഭിനയിച്ച ചിത്രമാണ് എന്റെ സൂര്യപുത്രിക്ക്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഭാഗ്യലക്ഷ്മിക്ക് നേടിക്കൊടുത്ത ചിത്രം. ബിച്ചു തിരുമലയുടെ ഈണത്തിനൊത്ത വരികൾ, ഇളയരാജയുടെ വെസ്റ്റേൺ സ്റ്റൈൽ കോമ്പോസിഷൻ, ചിത്രചേച്ചിയുടെ ആലാപനം, യുവത്വത്തിന്റെ ആഘോഷം നിറഞ്ഞ പാട്ട്.

ഇത്തോടെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ഇമ്പമേറിയ ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വോച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
7: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
8: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
7: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really, we can grow together.
11: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 81212-1268-0.
12: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
13: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
12: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
13: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
9: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
14: ചരിത്രത്തിൽ ഇന്ന് August 9. ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും 2nd ലോകമഹായുദ്ധ സമയത്ത് ജപ്പാനിലെ നാഗാസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതും കേരളത്തിലെ ഏക ദുർഗുണ പരിഹാര പാഠശാല എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തതുമൊക്കെ ഒരു August 9. ഓഗസ്റ്റ് 9 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 9. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ പേരിൽ മഹാത്മാഗാന്ധി അറസ്റ്റിലായത് 1942 ഓഗസ്റ്റ് 9. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റത്തിന്റെ ഗംഭീര സ്വരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ച ദിനം. ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 1173 ഓഗസ്റ്റ് 9. തുടർന്നുള്ള 2 നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തിയായത്. 1945 രണ്ടാം ലോക മഹായുദ്ധ സമയം. ജപ്പാനിലെ നാഗാസാക്കിയിൽ അമേരിക്ക ഫാറ്റ്മാൻ എന്ന അണുബോംബ് ഇട്ടത് ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. ഹിരോഷിമയ്ക്ക് പിന്നാലെ ജപ്പാനിലെ നാഗാസാക്കിയിലും അണുബോംബ് വർഷിച്ച ദിവസമായിരുന്നു ഇന്ന്. ഇന്ന് നാഗാസാക്കി ദിനം. 70,000 പേരാണ് ഈ ബോംബാക്രമണത്തിൽ തൽക്ഷണം മരിച്ചത്. ഓഗസ്റ്റ് 9 സൗത്ത് സുഡാൻ സ്വാതന്ത്ര്യമായത്. ഏറ്റവും അവസാനം സ്വാതന്ത്ര്യം നേടുന്ന അവസാനത്തെ രാജ്യമാണ് സൗത്ത് സുഡാൻ. എട്ട് വർഷം നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധം അവസാനിച്ചത് 1988 ഓഗസ്റ്റ് 9. പതിനാറ് വർഷം നീണ്ടുനിന്ന നിരാഹാര സമരം ഇറോം ശർമ്മള അവസാനിപ്പിച്ചത് 2016 ഇന്നേ ദിവസമായിരുന്നു. മണിപ്പൂർ സംസ്ഥാനത്ത് നിലവിലുള്ള പട്ടാളത്തിന്റെ പ്രത്യേക അധികാര നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1875 ഓഗസ്റ്റ് 9. കേരളത്തിലെ ഏക ദുർഗുണ പരിഹാര പാഠശാല എറണാകുളത്തെ കാക്കനാടിന് സമീപം ഉദ്ഘാടനം ചെയ്തത് 1995 ഓഗസ്റ്റ് 9.
15: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഇന്ന് ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. അണുബോംബിൻ്റെ ഭീകരതയും അതിജീവനവും സമാധാനത്തിൻ്റെ ആവശ്യകതയും ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന നഗരം നാഗസാക്കി.

0: ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത്. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഈ നഗരം യൂറോപ്യന്മാരുടെ പ്രധാന താവളമായിരുന്നു. ആദ്യ സിനോ ജാപ്പനീസ് യുദ്ധത്തിലും റഷ്യ ജാപ്പനീസ് യുദ്ധത്തിലും ജാപ്പനീസ് ഇംപീരിയൽ നേവിയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ നാഗസാക്കി ചരിത്രത്തിൽ ഇടം നേടിയത് 2-ാം ലോക മഹായുദ്ധത്തിൽ ആണവ യുദ്ധം പ്രയോഗിച്ച 2-ാമത്തെ നഗരം എന്ന പേരിലാണ്. 1945 ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. 1945 ഓഗസ്റ്റ് 9 രാവിലെ 11:02 ആ ദുരന്തം നടന്നത്. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണെങ്കിൽ നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്ന അണുബോംബായിരുന്നു. രണ്ടും അമേരിക്കയുടെ മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. രണ്ടിലും ആയിരങ്ങൾ ഉടനടി മരിച്ചു വീണു. പിന്നീട് റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ, പരിക്കുകൾ, അസ്വസ്ഥതകൾ തുടങ്ങിയവയാലും കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങി. അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം കോക്കുറ നഗരമായിരുന്നു. എന്നാൽ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്നു പുക തടസ്സം സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ലക്ഷ്യസ്ഥാനം നാഗസാക്കിയിലേക്ക് മാറ്റുകയായിരുന്നു. നഗരത്തിന് 4.5 മൈൽ ചുറ്റളവിലുള്ള സർവ്വതും നശിച്ചു. ഹിരോഷിമയിൽ അറ്റോമിക് ബോംബ് വർഷിച്ചിട്ടും ജപ്പാൻ പിൻവാങ്ങാത്തതിനാലാണ് നാഗസാക്കിയിൽ അടുത്ത ആക്രമണം അമേരിക്ക നടത്തിയത്. ഇതിനെ തുടർന്ന് 2 സെപ്റ്റംബർ ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങി. ഇതോടെ 2-ാം ലോക മഹായുദ്ധത്തിനും അവസാനമായി. ഹിരോഷിമയും നാഗസാക്കിയും ഒരു ഓർമ്മപ്പെടുത്തലാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന്. മനുഷ്യജീവിതത്തെ വിരൂപമാക്കുന്ന യുദ്ധങ്ങളില്ലാതാകാനും ലോകമെമ്പാടും സമാധാനം പുലരാനും ഈ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യും.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4

0: ഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: प्लेटफॉर्म नंबर 2 से चलने वाली सुपर फास्ट एक्सप्रेस के यात्रियों
1: चेची अल इधान मोबाइल चार्ज चाहिए
2: निंदे बुद्धि चार्ज चाहिए
1: इतरम पब्लिक पोर्टल फोन चार्ज पर्सनल डेटा पब्लिक आऊ
2: कंडिले
3: पप्पा निकु न्यान पे चाहिए
4: नो सिग्नल
1: इन एंड चाहिए
3: फ्री वाईफाई उंडलो
2: ए मंडतरम निर्त
1: പേയ്മെന്റ്സ് നായി നോ ഓപ്പൺ വൈഫൈ
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ
5: കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി ടി സിദ്ദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെ ഹർ ഘർ തിരംഗ പ്രചാരണം നീണ്ടു നിൽക്കും. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് ഓഫ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നത് പൌരന്മാരിൽ രാജ്യസ്നേഹവും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്വവും വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പുതുച്ചേരിയിലെ മുരുക തിയേറ്റർ സിഗ്നലിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹർഘർ തിരംഗ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായതായും മന്ത്രി ടി സിദ്ദീഖ്. 45,904 കർഷകരെ മഴക്കെടുതി ബാധിച്ചതായും 9,332 ഹെക്ടർ കൃഷിഭൂമിക്ക് നാശം സംഭവിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി.
6: 127.61 കോടി രൂപയുടെ കൃഷിനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര കൃഷിമന്ത്രിക്ക് 2 ദിവസം മുമ്പ് കത്തെഴുതി. കേരളത്തിന് അടിയന്തര സഹായം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയത്. 1,10 കോടി രൂപ കാർഷിക ഭൂമി പുനഃക്രമീകരിച്ചെടുക്കാനും 100 കോടിയുടെ സഹായം ലഭ്യമാക്കാനും നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘത്തെ അടിയന്തരമായി അയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് നൽകിയിരിക്കുന്നത്.
5: 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങളും മന്ത്രി പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ചെറുവയൽ രാമൻ അർഹനായി. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം കൊടുങ്ങല്ലൂർ സ്വദേശി ബി വൈ ഷാജഹാനും കർഷകോത്തമ പുരസ്കാരം രാജനാരായണനും ലഭിച്ചു. പുരസ്കാരങ്ങൾ ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കളമശ്ശേരിയിൽ വിതരണം ചെയ്യും. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേരും. കൃഷിമന്ത്രി ടി സിദ്ദീഖിന്റെയും സഹകരണമന്ത്രി എം ലിജുവിന്റെയും നേതൃത്വത്തിലാണ് യോഗം. കർഷകരെ എങ്ങനെയൊക്കെ സഹായിക്കാമെന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പദ്ധതികൾ രൂപപ്പെടുത്തും. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും ഏജൻസികളും യോഗത്തിൽ പങ്കെടുക്കും. അതിശക്തമായ മഴ ഇല്ലാതാക്കിയത് പത്തനംതിട്ട ജില്ലയിലെ കർഷകരുടെ ഓണക്കാല പ്രതീക്ഷകളെ. നാശം വിതച്ച മിന്നൽ പ്രളയത്തിലും തുടർന്നുള്ള 7 ദിനങ്ങളിലുമായി ജില്ലയിൽ 407.36 ഹെക്ടർ ഭൂമിയിലെ 12.7 കോടി രൂപയുടെ കൃഷിയാണ് വെള്ളത്തിലായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
7: ജില്ലയിലെ 8 ബ്ലോക്കുകളിൽപ്പെട്ട 7,560 കർഷകരാണ് അപ്രതീക്ഷിത മഴ വിതച്ച കൃഷിനാശം കൃഷിവകുപ്പിനെ അറിയിച്ച് അപേക്ഷ നൽകിയിട്ടുള്ളത്. വാഴ കർഷകരെയാണ് മഴ കാര്യമായി ബാധിച്ചത്. ഓണക്കാലത്തെ പ്രതീക്ഷിച്ച കർഷകരിപ്പോൾ സർക്കാർ ധനസഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. 1932 കർഷകരുടെ 41.75 ഹെക്ടർ കൃഷിയാണ് നാശം സംഭവിച്ചത്.
5: രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ.ജെ. ജനീഷ്. നശാമുക്ത യുവ വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ പരിപാടിയുടെ ഭാഗമായി തൃശൂരിൽ സംസ്ഥാനതല മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു യുവകേന്ദ്രയുടെ വോളണ്ടിയർ ആയി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കിട്ടിയ അനുഭവങ്ങൾ തനിക്ക് പൊതുപ്രവർത്തനത്തിൽ ഗുണം ചെയ്തെന്നും ഒ.ജെ. ജനീഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
5: കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ കിയാനെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും ഇടവ മുതൽ കൊല്ലം ആലപ്പാട്ട് വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ, സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂരിൽ പിടിയിലായ അർജുൻ ആയങ്കി 14 ദിവസത്തേക്ക് റിമാൻഡിൽ. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റും. പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുനെ ഇന്ന് പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കാസർകോട്ട് ക്യുസ് മത്സരത്തിൽ വിവാദ ചോദ്യവലി തയ്യാറാക്കിയ അധ്യാപകനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. പള്ളിത്തടുക്ക AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്ക് ESI ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവ മുഖേന നിയമിച്ചിരിക്കുന്ന താൽക്കാലിക ജീവനക്കാർക്കാണ് ആനുകൂല്യം ലഭ്യമാവുക. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി T. സദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ.ജെ. ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. കെ എസ് ചിത്രപാടി ഗാനം. ചിത്രം നാരായം.

வேர்ல்ட் ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു

പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

നാഗസാക്കി ദിനം. അണുബോംബിൻ്റെ ഭീകരതയും അതിജീവനവും സമാധാനത്തിൻ്റെ ആവശ്യകതയും ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന നഗരം നാഗസാക്കി.

ഇന്നത്തെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത്. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഈ നഗരം യൂറോപ്യന്മാരുടെ പ്രധാന താവളമായിരുന്നു. ആദ്യ സിനോ ജാപ്പനീസ് യുദ്ധത്തിലും റഷ്യ ജാപ്പനീസ് യുദ്ധത്തിലും ജാപ്പനീസ് ഇംപീരിയൽ നേവിയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ നാഗസാക്കി ചരിത്രത്തിൽ ഇടം നേടിയത് 2-ാം ലോക മഹായുദ്ധത്തിൽ ആണവ യുദ്ധം പ്രയോഗിച്ച 2-ാമത്തെ നഗരം എന്ന പേരിലാണ്. 1945 ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. 1945 ഓഗസ്റ്റ് 9 രാവിലെ 11:02 ആ ദുരന്തം നടന്നത്. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണെങ്കിൽ നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്ന അണുബോംബായിരുന്നു. രണ്ടും അമേരിക്കയുടെ മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. രണ്ടിലും ആയിരങ്ങൾ ഉടനടി മരിച്ചു വീണു. പിന്നീട് റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ, പരിക്കുകൾ, അസ്വസ്ഥതകൾ തുടങ്ങിയവയാലും കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങി. അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം കോക്കുറ നഗരമായിരുന്നു. എന്നാൽ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്ന പുക തടസ്സം സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ലക്ഷ്യസ്ഥാനം നാഗസാക്കിയിലേക്ക് മാറ്റുകയായിരുന്നു. നഗരത്തിന് 4.5 മൈൽ ചുറ്റളവിലുള്ള സർവ്വതും നശിച്ചു. ഹിരോഷിമയിൽ അറ്റോമിക് ബോംബ് വർഷിച്ചിട്ടും ജപ്പാൻ പിൻവാങ്ങാത്തതിനാലാണ് നാഗസാക്കിയിൽ അടുത്ത ആക്രമണം അമേരിക്ക നടത്തിയത്. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 2-ന് ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങി. ഇതോടെ 2-ാം ലോക മഹായുദ്ധത്തിനും അവസാനമായി. ഹിരോഷിമയും നാഗസാക്കിയും ഒരു ഓർമ്മപ്പെടുത്തലാണ്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന്. മനുഷ്യജീവിതത്തെ വിരൂപമാക്കുന്ന യുദ്ധങ്ങളില്ലാതാകാനും ലോകമെമ്പാടും സമാധാനം പുലരാനും ഈ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യും.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്,

ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 എഫ്.
1: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ?
2: നോക്കാം, ചിലപ്പോ രസമായിരിക്കും.
1: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
2: ഹെബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞു.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: കൂട്ടുകാരെ, നിങ്ങൾക്ക് ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. പഞ്ചസാര എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളമൂറുന്നു അല്ലേ? ആട്ടെ, പഞ്ചസാര ഉണ്ടാക്കുന്ന വിദ്യ ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണെന്നറിയാമോ? നമ്മൾ ഭാരതീയർ തന്നെ. അലക്സാണ്ടർ ചക്രവർത്തി ഭാരതം ആക്രമിക്കാനെത്തിയപ്പോൾ കൂടെ വന്ന സൈനികർ വലിപ്പമുള്ള ഒരു തരം വിശേഷപ്പെട്ട പുല്ലു കണ്ടു. പുല്ലിന്റെ തണ്ടെടുത്ത് കടിച്ചു നോക്കി. നല്ല മധുരം. ഈ പുല്ലിനെ കുറിച്ച് അതിനു മുമ്പ് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അലക്സാണ്ടറുടെ സൈന്യത്തിൽ നിന്നും ഒരാൾ നാട്ടിലേക്ക് മടങ്ങി വന്ന് ബന്ധുക്കളോട് പറഞ്ഞു, ഭാരതത്തിൽ വളരെ വലിപ്പമുള്ള വിചിത്രമായ ഒരിനം പുല്ല് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ പുല്ലിൽ നിന്നും തേനീച്ചകളുടെ സഹായമില്ലാതെ തേനുണ്ടാക്കാൻ കഴിയും. അതിന്റെ തേനിന് എന്ത് മധുരമാണെന്നോ, പുല്ല് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പഞ്ചസാരയുടെ ഉറവിടമായ നമ്മുടെ കരിമ്പ് തന്നെ ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത വസ്തുവാണ് പഞ്ചസാര. ഭാരതത്തിൽ തന്നെയാണ് ഇത് ഇന്ന് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും. പഞ്ചസാരയുടെ നിർമ്മാണത്തിനാവശ്യമായ കരിമ്പ് വളരുന്നതിന് അനുകൂലമായ കാലാവസ്ഥയാണ് ഭാരതത്തിലുള്ളത്. കരിമ്പ് കൃഷി ചെയ്യുന്നത് 2 വർഷത്തിലൊരിക്കലാണ്. പാടം നന്നായി ഉഴുതു മറിച്ച് ചാലുകൾ കീറി അതിലാണ് കരിമ്പ് നടേണ്ടത്. പാകമായ കരിമ്പിൻ തണ്ടുകളുടെ അറ്റമോ മൂപ്പത്താത്ത കരിമ്പിൻ തണ്ടിന്റെ കഷണങ്ങളോ ആണ് നടുക. പാകമായ കരിമ്പുകൾ മുറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറ്റികളിൽ നിന്നും മുള പൊട്ടാറുണ്ട്. 2.5 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കരിമ്പ് വാസ്തവത്തിൽ അലക്സാണ്ടറുടെ സൈനികരിൽ ഒരാൾ പറഞ്ഞതുപോലെ തന്നെ ഒരു തരം വിശേഷപ്പെട്ട പുല്ല് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് മുട്ടുകളും കനമുള്ള തണ്ടും നീളമുള്ള ഇലകളും ഉണ്ടെന്ന് മാത്രം. കൂട്ടുകാരെ, കരിമ്പിന്റെ ഈ കഥ കൊച്ചു കഥയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: You're listening to Radio Swandanam 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണി.

പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. യാദൃശികമായി എഴുതിയ ഒരു പാട്ട് സൂപ്പർ ഹിറ്റാവുക. ആ കഥ പറയുന്നു സൂപ്പർ ഹിറ്റ് സംവിധായകൻ സത്യൻ അന്തിക്കാട്. 2000 റിലീസായ സൂപ്പർ ഹിറ്റ് സിനിമയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ജയറാമും സംയുക്താവർമ്മയും മുഖ്യ വേഷത്തിൽ അഭിനയിച്ച ചിത്രം സംവിധാനം ചെയ്തത് സത്യൻ അന്തിക്കാടാണ്. സിനിമയിൽ അനിയത്തിയുടെ കല്യാണത്തിന് ജയറാമിന് പാടാൻ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ഒരു ഭക്തിഗാനം വേണം. ചിത്രത്തിൻ്റെ ഗാനങ്ങൾ ഒരുക്കാൻ കൈതപ്രത്തെയും സംഗീതം ചെയ്യാൻ ജോൺസൺ മാഷിനെയും നിശ്ചയിച്ചു. ഷൊർണൂരിൽ കമ്പോസിഷനും നിശ്ചയിച്ചു. ജോൺസൺ മാഷിനാണേൽ തിരക്കോട് തിരക്ക്, നിന്ന് തിരിയാൻ സമയമില്ല. മറ്റൊരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നും ഉടൻ തിരിച്ചയക്കാം എന്നുള്ള കണ്ടീഷനിൽ ജോൺസൺ മാഷിനെ ഈണം ചെയ്യിക്കാൻ സത്യൻ അന്തിക്കാട് കൊണ്ടുവന്നു. പക്ഷേ കൈതപ്രയെത്തിയ

0: ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുമില്ല.
1: അപ്പോൾ ആരോ പറഞ്ഞറിഞ്ഞു പാട്ടെഴുതാൻ കൈതപ്രത്തെ മറ്റൊരു സംവിധായകൻ തട്ടിക്കൊണ്ടുപോയെന്ന്. ആകെ വിഷമിച്ചു സത്യൻ അന്തിക്കാട്.
0: കൈതപ്രമില്ലെന്നറിഞ്ഞാൽ ജോൺസൺ മാഷ് പൊയ്ക്കളയും.
1: സത്യൻ ആലോചിച്ചു എന്താണ് വഴി.
0: ഡമ്മിയായി ഒരു പാട്ടെഴുതുക, ജോൺസനെ കൊണ്ട് ഈണവും ചെയ്യിക്കുക, എന്നിട്ട് കൈതപ്രം വരുമ്പോൾ വരികൾ എഴുതിച്ച് സത്യൻ എഴുതിയ വരികൾ മാറ്റുക.
1: രണ്ടും കൽപ്പിച്ചു സത്യൻ പേന കയ്യിലെടുക്കുന്നു.
0: സത്യൻ അന്തിക്കാടിൻ്റെ ഈരടികൾക്ക് സംഗീതം നൽകി ജോൺസൺ യാത്രയായി.
1: കുറെ കഴിഞ്ഞ് കൈതപ്രം എത്തുന്നു.
0: പാട്ടുകൾ കേട്ടപ്പോൾ വരികൾ മാറ്റാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല കൈതപ്രം, ഈ പാട്ട് മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം.
1: അങ്ങനെ യാദൃച്ഛികമായി എഴുതിയ പാട്ട് മലയാള സിനിമയിൽ കേട്ട മികച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ ഒന്നായി മാറി.
0: മാത്രമല്ല ഈ ഗാനം ഇന്ന് പല ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ആരാധനാഗാനമായി പാടി വരുന്നു എന്നതും കാലം കാത്തുവച്ച് കരുതൽ. നമുക്ക് കേൾക്കാം.
1: വിശ്വം കാക്കുന്ന നാഥ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1977 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഇതാ ഇവിടെ വരെ. സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായിരുന്ന പത്മരാജന്റെ തൂലികയിൽ വിരുന്ന ശക്തമായ തിരക്കഥയ്ക്ക് രംഗഭാഷ്യമൊരുക്കിയത് സൂപ്പർ ഹിറ്റ് സംവിധായകനായ IV ശശിയാണ്. കുട്ടനാട്ടിലെ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് പത്മരാജൻ കഥ പറഞ്ഞത്. യൂസഫ് അലിയുടെ 4 പാട്ടുകളുടെ ഈരടികൾക്ക് ദേവരാജൻ മാഷ് സംഗീതം നൽകി. എഡിറ്റിംഗ് അടക്കം സിനിമയുടെ ജോലികൾ പൂർണ്ണമായി തീർന്നു. അപ്പോഴാണ് പത്മരാജനും IV ശശിക്കും പുതിയ ഒരാശയം, ഒരു പുതിയ പാട്ടുകൂടി പടത്തിൽ ഉൾക്കൊള്ളിക്കുക. ഷൂട്ടിംഗ് തീർന്നു പോയത് കൊണ്ട് ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ പാട്ട് കാണിക്കുക. പാട്ടെഴുതാൻ യൂസഫ് അലിയോട് ശശിയും പത്മരാജനും പറയുന്നു. ഇതാ ഇവിടെ വരെ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിൽ ഈ പേര് നായകൻ സോമന്റെ കഥാപാത്രം പല സീനുകളിലും പറയുന്നുണ്ട്. ആ പേര് വെച്ച് തുടങ്ങി ഒരു പാട്ടെഴുതുക. യൂസഫ് അലി ഈരടികൾ രചിക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃത്യമായി ദേവരാജൻ മാസ്റ്റർ ട്യൂണും ഒരുക്കി കൊടുത്തു. ഗാനം റെക്കോർഡ് ചെയ്ത് നേരെ ഷൂട്ടിംഗ് സംഘവുമായി ആലപ്പുഴയിലേക്ക് പത്മരാജനും IV ശശിയും ചെല്ലുന്നു. ഉച്ചവെയിലിന്റെ ആധിക്യം കുറഞ്ഞ് ആദിത്യൻ പകലണയാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്യാമറാമാൻ രാമചന്ദ്ര ബാബു ആ സീനുകൾ ഒപ്പിയെടുത്തു. പാട്ടിന്റെ അനുപല്ലവിയുടെ വരികൾ ഇങ്ങനെ: ഒരു നവസന്ദേശം എഴുതി ചേർക്കാൻ ഓമൽ പുലരി അണഞ്ഞു. വളരെ സുന്ദരമായ പ്രകൃതിയുടെ കലാവിരുന്ന് രാമചന്ദ്രൻ തന്റെ ക്യാമറ കണ്ണുകളാൽ നുകർന്നു. ഈരടികളിൽ പ്രകൃതി സൗന്ദര്യം ഒളിപ്പിച്ച ആ സുന്ദരമായ ഗാനം നമുക്ക് കേൾക്കാം. ഇതാ ഇതാ ഇവിടെ വരെ.

0: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കൈതപ്രത്തിന്റെ മാന്ത്രിക വരികളിൽ ഔസേപ്പച്ചന്റെ പ്രണയമധുരമായ ഈണത്തിൽ ലയിച്ചു ചേർന്ന ഒരു ഗാനമാണ് അടുത്തത്. വരികളേക്കാൾ മുൻപ് കോരിത്തെരിപ്പിക്കുന്ന ഹമ്മിങ്ങാവും ആദ്യം കാതിൽ പതിയുക. പല്ലവിയുടെയും രണ്ടു ചരണങ്ങളുടെയും അറ്റത്ത് തുന്നിപ്പിടിപ്പിച്ച കസവുഞ്ഞൊറി പോലുള്ള ഹമ്മിങ്. പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെ: മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി, സൗമ്യ മധുരമായി ഒഴുകുകയാണ് ചിത്രയും യേശുദാസും. ഈണത്തിൻ്റെയും ആലാപനത്തിൻ്റെയും അനുപമമായ ആ ഇന്ദ്രജാലം, മെലഡിയുടെ സുഖശീതളമായ ഒരു മഴപ്പെയ്ത്ത്. വർഷം 1992. സംവിധായകൻ കമൽ ആയുഷ്കാലം എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു. കമലിന് പ്രണയത്തിൽ ചാലിച്ചൊരു പാട്ട് വേണം. നായകൻ ജയറാമിൻ്റെയും നായിക മാധുവിൻ്റെയും പ്രണയം പാട്ടിലൂടെ പൂത്തുലയണം. കൈതപ്രം പാട്ടെഴുതാനിരിക്കുന്നു. കൂടെ ഈണമൊരുക്കാൻ ഔസേപ്പച്ചനും, സിറ്റുവേഷൻ പറഞ്ഞുകൊടുത്ത് കമലും. എത്ര ആലോചിച്ചിട്ടും കൈതപ്രത്തിന് വരികൾ കിട്ടുന്നില്ല. മൂവരും ഒന്നും മിണ്ടാതെ നിശബ്ദതയിലാണ്ടു. അവസാനം നീണ്ട നിശബ്ദതയെ ഭേദിച്ച് കമൽ ചോദിച്ചു: നിങ്ങളിങ്ങനെ മൗനമായിട്ടിരുന്നാൽ എങ്ങനെ പടം പുറത്തിറക്കണ്ടേ? ഇത് കേട്ടതും കൈതപ്രത്തിൻ്റെ മുഖം വിടർന്നു. ചാടി എഴുന്നേറ്റ് പറഞ്ഞു: കിട്ടി, ആദ്യ വരി കിട്ടി, മൗനം സ്വരമായി. പിന്നെ കൈതപ്രത്തിൻ്റെ തൂലികയ്ക്ക് വിശ്രമമുണ്ടായില്ല. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ, ഉണരും സ്മൃതിയലയിൽ എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. പ്രണയവും വാത്സല്യവും ഒഴുകി നിറയുന്ന വരികളും കൂടെ ഔസേപ്പച്ചൻ്റെ ഈണവും, മേമ്പൊടിക്ക് ഹൃദയസ്പർശിയായ ആ ഹമ്മിങ്. എന്തുകൊണ്ട് തലമുറകൾക്കപ്പുറത്തേക്ക് വളരുന്നു ചില ഗാനങ്ങൾ എന്നാലോചിച്ചു നോക്കുമ്പോൾ ഈണത്തിലെ ആലാപനത്തിലെ മാന്ത്രികമായ ഫീൽ തന്നെയാവാം കാരണം. അതെ, അന്തരീക്ഷത്തിൽ യേശുദാസിൻ്റെയും ചിത്രയുടെയും ശബ്ദങ്ങൾ നിറയുന്നു. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ.

0: എത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. ഈ സൂപ്പർ ഹിറ്റ് ഗാനം രചിച്ചത് ആരെന്നറിയുമോ? മറ്റാരുമല്ല, സൂപ്പർ ഹിറ്റ് സംവിധായകൻ സാക്ഷാൽ സത്യൻ അന്തിക്കാട്. ഈ പാട്ട് പിറന്ന കഥയെക്കുറിച്ച് ഓർക്കാൻ മനസ്സിനെ 45 വർഷങ്ങൾ പിറകോട്ട് കൊണ്ടുപോകുന്നു സത്യൻ അന്തിക്കാട്. ചിത്രം സിന്ദൂരം. സത്യൻ അന്തിക്കാട് അന്ന് ഈ ചിത്രത്തിൻ്റെ സഹസംവിധായകനാണ്. സത്യൻ പറയുന്നു, എനിക്കന്ന് സ്വല്പം പാട്ടെഴുതുന്ന ശീലമുണ്ട്. ഇതറിഞ്ഞ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ഡോക്ടർ ബാലകൃഷ്ണനും സംവിധായകൻ JC പറഞ്ഞു, ഞാൻ പാട്ടെഴുതണം. എന്നിട്ട് അവർ പടത്തിൻ്റെ സിറ്റുവേഷനും പറഞ്ഞു തന്നു. നായിക ജയഭാരതി, പ്രണയകാമുകനായി നായകൻ വിൻസെൻ്റ്. ഒരു നാൾ നായകൻ അറിയുന്നു തനിക്ക് മാരകമായ ലുക്കീമിയ രോഗമാണ്. അയാൾ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു. ഇതറിഞ്ഞിട്ടും നായിക പിന്മാറാൻ തയ്യാറല്ല. അത്രയ്ക്കടുത്തുപോയി. നായിക നായകനോട് അപേക്ഷിക്കുന്നു ഒരു നിമിഷമെങ്കിലും തന്നെ ഒപ്പം ജീവിക്കാൻ സമ്മതിക്കണമെന്ന്. ആ അപേക്ഷയിൽ നിന്നാണ് ഞാൻ പാട്ടിൻ്റെ ഈരടികൾ രൂപപ്പെടുത്തിയത്. മനസ്സിൽ തോന്നിയ വരികൾ അപ്പോൾ തന്നെ ഞാൻ ഡയറിയിൽ എഴുതി വച്ചു. ഇനി അനുപല്ലവി വേണം. അടുത്ത വരികളും കുറിച്ചു. നീലാംബരത്തിലെ നീരത കന്യകകൾ നിൻ നീലമിഴികണ്ടു മുഖം കുനിച്ചു. അടുത്ത വരി ഇങ്ങനെ, ആ നീലമിഴികളിൽ ഒരു നവസ്വപ്നമായി നിർമ്മലെ എന്നനുരാഗം തളിർത്തുവെങ്കിൽ. ഇങ്ങനെ എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ കാമുകി നിർമ്മലയുടെ രൂപമായിരുന്നു. ATUMR ഈണങ്ങളിൽ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ആലാപന മികവിൽ ഗാനാസ്വാദകർ ആ ഗാനം ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു. ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോൾ സന്തോഷസൂചകമായി തിരക്കഥാകൃത്ത് ഡോക്ടർ ബാലകൃഷ്ണൻ സ്വന്തം കയ്യിൽ നിന്ന് തൻ്റെ വാച്ചഴിച്ചെടുത്ത് സത്യനന്ദ

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം പരിപാടി എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: നമുക്കൊരാളോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഡാൻസ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ, വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലി

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: സന്ദേശവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.